ശുക്രാണാപാനൗ്രാണാപാലാഭ്യാഹം വേദ ജിവശ്യൻപമാനം ദ്രവ്യാകൃതം തേന വയമ സഹസ്രപലിശേന.

ഭഗവാൻ കന്യാദക്ഷിണാനീയന്തേ ശ്രയക്ഷേ ഹജ്യമഗ്നേ സകൃത്തകഥം രക്ഷേത്യാഹ പ്രാണിമക്ഷേ ഹൃദയ്യാഹ ഹിതാദേ ജാഹോദാ രയത്യാഹ ഹിതം ഹിരമ ക്രിയതേ സബ്ദവാച്യ യത്രേഷു സമാഹരത്വോക്ത വാകായ സൂക്ത ദ്രോഹേത്യാഹ ആയുധമേവേദ

അഥ ഹൈനൽ ഋഷഭോ അഭിവാദ സത്യകാമ ഇതി ഭഗവ ഇതിഹ പ്രതിശുശ്രാവ പ്രാപ്താ ശൂന്യസഹസ്രം സ്മഹ പ്രാപേന ആചാര്യകുലം. ആചാര്യൻ സത്യകാമനെ ഉപനയനം ചെയ്തു. സത്യകാമൻ അവിടെ ചെല്ലുന്നത് അധ്യയനത്തിന് വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞു, അതുകൊണ്ട് ഉപനയനം ചെയ്യിച്ചു. ഉപനീയ കൃശാനം അബലാനാം ചതുശതാഗാഹ നിരാകൃത്യം. ധാരാളം ഗോപ്പുകളുണ്ടായിരുന്നു. അതിൽ കൃശമായ അബലമായ അതിലുണ്ടായിരുന്നതിൽ ഏറ്റവും മോശപ്പെട്ട 400 പശുക്കളെ സത്യകാമനെ ഏൽപ്പിച്ചു. സത്യകാമൻ പറഞ്ഞു, നഹസഹസ്രേണ അവിടുത്തെ 1000 തികയാതെ ഞാൻ മടങ്ങി വരില്ല. പശുക്കളുമായി വനത്തിലേക്ക് പോയി. അവിടെ യഥാസഹസ്രം സംഭേദഹു, അത് 1000 തികഞ്ഞു. സത്യകാമൻ അറിഞ്ഞില്ല. അപ്പോ ഹേനം ഋഷഭോ അഭിവാദ, ആ സമയത്ത് അതിൽ നിന്നും ഒരു ഋഷഭം കാള, തം ഏനം ശ്രദ്ധ തപോപ്യാം സിദ്ധം പറയുന്നു. പക്ഷേ ആ സത്യകാമൻ, സത്യകാമന്റെ ശ്രദ്ധയും തപസ്സും കൊണ്ട്, ശ്രദ്ധ തപസ്സുകളിലൂടെ അയാൾ സിദ്ധനായി തീർന്നു. വായുദേവത ദിക്സംബന്ധിനി തുഷ്ട സതി വിഷഭം അനുപ്രവിശ്യ ഋഷഭാപന്ന അനുഗ്രഹായ ഹേനം ഋഷഭോഭിവാദ. ദേവത, ദിഗ്ദേവത, വായുദേവത, അത് ആ ദേവത ഋഷഭത്തിൽ പ്രവേശിച്ചിട്ട് ഋഷഭനിലൂടെ സംസാരിച്ചു. അങ്ങനെ ഋഷഭം സംസാരിക്കാറില്ല. അതിന് കാരണമായി ഇവിടെ പറയുന്നത് എന്താണോ, സത്യകാമന്റെ തപസ്സും ശ്രദ്ധയുമാണ്. ഗുരു നിർദ്ദേശിച്ചു, ഈ പശുക്കളുമായി കാട്ടിലേക്ക് പോവുക. അവിടെ ഗുരുകുലത്തിൽ സ്വാധ്യായത്തിന് ചെയ്തതാണ്. സ്വാധ്യായം അധ്യയനം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്, അറിവ് നേടുന്നു. സത്യകാമൻ ഗുരുകുലത്തിൽ ചെന്നത് അറിവ് നേടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അറിവ് നേടാൻ ചെന്നവനായി ഗുരു ഉപനയനം ചെയ്യിച്ച്, അത്രമാത്രം, അതിനപ്പുറം പ്രത്യേകിച്ചൊന്നും പഠിപ്പിച്ചില്ല. വേദം സാറിന് ചൊല്ലി പഠിപ്പിക്കുകയാണ് പതിവ്, അതൊന്നും ചെയ്തിട്ടില്ല. മറിച്ച് പ്രവൃത്തിയിലാണ് നിയോഗിച്ചത്. അറിവ് ആഗ്രഹിച്ച് ചെന്നവന് കിട്ടിയത് എന്താണ്, പ്രവൃത്തിയാണ്. പക്ഷെ അതിനെ എങ്ങനെ സത്യകാമൻ സ്വീകരിച്ചു, അതാണ് നമ്മൾ പറഞ്ഞ ശ്രദ്ധ തപോഭ്യാം. ഗുരുവിന്റെ നിർദ്ദേശത്തെ വളരെ ശ്രദ്ധയോടുകൂടി സ്വീകരിച്ചു. പിന്നീട് ആ പശുക്കളെ നോക്കുക, അതൊരു തപസ്സായിരുന്നു. കാരണം വർഷങ്ങളോളം 400 600 മാറുക, വർഷങ്ങൾ പിടിക്കും. വർഷങ്ങളോളം ആ പ്രവൃത്തിയിൽ തന്നെ മുഴുകിയിരുന്നു. ഇവിടെ പറയുന്നുണ്ട്, എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോൾ പശുക്കളെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടി, മറ്റു മൃഗങ്ങളിൽ നിന്നൊന്നും അപകടം വരാത്ത രീതിയിൽ അതിനെ സംരക്ഷിച്ച് അഗ്നിയെ ജ്വലിപ്പിച്ചു. കാരണം ഗുരു ഉപനയനം ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞു. ഉപനയനം ചെയ്യിക്കുമ്പോൾ
അത്യാവശ്യം ഗായത്രി പോലെയുള്ള മന്ത്രങ്ങൾ ഉപദേശിക്കുകയും എങ്ങനെയാണ് ഹവനം നടത്തേണ്ടത് അങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ പഠിപ്പിക്കും. അതെല്ലാം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ഇത് നിരന്തരം ഇത് അനുഷ്ഠിച്ചിരുന്നു. പിന്നെ താമസം കാട്ടിലാണ്, പശുക്കളുടെ കൂടെയാണ് ജീവിതം. അതൊരു തപസ്സ, മറ്റൊന്നും ആഗ്രഹിച്ചില്ല, സേവനം മാത്രം തപസ്. ആചാര്യകുലത്തിൽ അറിവ് നേടാൻ പോയാള് സേവനത്തിൽ മുഴുകി, അതാണ് തപസ്. ഇത് സാധാരണ സേവനത്തിന്റെ മഹത്വത്തെ കാണിക്കാൻ വേണ്ടി പറയുന്നൊരു ഭാവമാണ് ശ്രദ്ധയുടെ. ശ്രദ്ധാപൂർവകം തപശ്ചരത ഗാഹശ്ചാരയത അരണ്യ തത്ര ഗാഹശ്ചാരയത. ആ വനത്തിൽ ഓരോ ഭാഗങ്ങളിലും കൊണ്ടുപോയി പശുക്കളെ മേയിച്ച്, അത് തന്നെയാണ് തപസ്. സേവനം തന്നെ തപസ്. പ്രത്യേകിച്ചൊരു തപസ്, സാധാരണ പറയുന്ന കൃഷ്ണൻ ചാന്ദ്രായണം പോലെയുള്ള കഠിനമായ തപസ്സുകളൊന്നുമില്ല. അതിൽ ദേവതകൾ തുഷ്ടരായി, സന്തുഷ്ടരായി. അവരോരോ പ്രാണികളുടെ രൂപത്തിൽ ഹംസം എന്ന് പറയുന്നു, കാക്കയുടെ പറയുന്നു, പല രൂപത്തിൽ ഉപദേശിച്ചു. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ അവസാനം ഗുരു ഉപദേശിക്കുന്നു. പക്ഷെ ഇവിടെ എല്ലാ ഉപദേശം കൊണ്ട് തന്നെ ഇവിടെ ഉപദേശിക്കുന്നത് ഉപാസന മാർഗമാണ്. ഉപാസന തന്നെ എന്താണ്? പ്രകൃതിയെ തന്നെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക. അതാണ് ഇവിടെ ഉപദേശിക്കുന്നത്. ഇടുക്കുകളെ ബ്രഹ്മമായിട്ട് ഉദ്ദേശിക്കുക, സൂര്യനെ, ചന്ദ്രനെ, അങ്ങനെ ശരീരത്തെ, ശരീരഭാഗങ്ങളെ, മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ, സമഷ്ടി രൂപത്തിലും വ്യഷ്ടി രൂപത്തിലുമുള്ള ഈ പ്രപഞ്ചം, ബാഹ്യപ്രപഞ്ചവും തൻ്റെതായ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തെ എല്ലാം ബ്രഹ്മമായി, അതാണ് ഇവിടുത്തെ ഉപദേശത്തിന്റെ സാരം. എല്ലാത്തിനെയും ബ്രഹ്മമായി ഉപദേശിക്കുക, ബ്രഹ്മമായി ധ്യാനിക്കുക. സത്യകാമൻ ജീവിക്കുന്ന പ്രകൃതിയിലാണ്. ആ പ്രകൃതി തന്നെയാണ് ബ്രഹ്മം. അതാണ് ഇവിടെ ശ്രുതി പറയുന്നത്. അതിനെ തന്നെ ബ്രഹ്മമായി ധ്യാനിക്കുക. അന്ന് വേറിട്ട് പ്രത്യേകിച്ചൊരു ദേവതയോ ദേവനയോ ഒന്നുമല്ല, പ്രകൃതിയിൽ നിന്ന് തന്നെ പഠിക്കും. പ്രകൃതി തന്നെ അത് ഉപദേശിക്കും. ഇതെല്ലാം പ്രകൃതിയുടെ ഭാഗങ്ങളാണ്, കണയും പശുവില്ല. അപ്പൊ പ്രകൃതിയിൽ നിന്നുള്ള പാഠം അതാണ് ശ്രദ്ധയുടെയും തപസ്സിന്റെയും ഫലം, സേവനം, സമർപ്പണം. ഇതെല്ലാം ആചാര്യകുലത്തിൽ വച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള പാഠങ്ങൾ പ്രകൃതിയിൽ നിന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. അതിന്റെ പൂർത്തീകരണമാണ് അവസാനം ഗുരു പറയുന്നത്. നിന്നെ കണ്ടിട്ടൊരു ബ്രഹ്മജ്ഞാനി പോലെയുണ്ട്, നിന്നെ ആരാണ് ഉപദേശിച്ചത്? ഇനി അടുത്ത് ഉപകോസലിന്റെ സംഭവം പറയുമ്പോഴും ഇതുപോലെ തന്നെ. നമ്മുടെ അഗ്നികൾ, യാഗശാലയുടെ അഗ്നികളാണ് ദേവതാരൂപത്തിൽ ഉപദേശിച്ചത്. അഗ്നിയെ പരിചരിക്കുകയായിരുന്നു അവിടെ ശിഷ്യൻ. അതാരാണ്? സത്യകാമന്റെ ശിഷ്യൻ. സത്യകാമൻ തന്റെ ശിഷ്യനും ഇത് തന്നെ ഉപദേശിച്ചു. അവസാന വിദ്യയുടെ പൂർത്തി മാത്രം, പൂർത്തീകരണം മാത്രമാണ് ഗുരുവിന്റെ ഉപദേശിക്കുന്നത്. അന്നത്തെ കാലത്ത് ഇതുപോലെ പുസ്തകം വെച്ച് പഠിക്കുക അതൊന്നും സംഭവിക്കുന്നില്ല. കാരണം ഒന്നും ഇതൊന്നുമില്ല, പുസ്തകമില്ല. പിന്നെ ആകെയുള്ളത് ഗുരു ഉപദേശിക്കുക എന്നതാണ്. ഗുരുവിനുള്ള ഉപദേശിക്കേണ്ടി വന്നില്ല. എന്തുകൊണ്ട്? പ്രകൃതി തന്നെ ഉപദേശിച്ചു. പ്രകൃതിയിൽ നിന്ന് തന്നെ പാഠങ്ങൾ മനസ്സിലാക്കി. പ്രകൃതിയാണ് ഏറ്റവും വലിയ ഗുരു. ഇതിന്റെ ഒരു
പൗരാണികമായ പതിപ്പാണ് ദത്താത്രേയന്. 64 ഗുരുക്കന്മാരുണ്ടായി എന്ന് നാം പറയുന്നു. പല സംഖ്യ പറയുന്നുണ്ട്. ദത്താത്രേയന് പലതരത്തിലും പ്രകൃതിയെ തന്നെ പഠിപ്പിച്ചു, പ്രകൃതിയിൽ നിന്ന് പാഠങ്ങൾക്കുണ്ട്. ഇതിന്റെ ഒരു പൗരാണികമായ വിശദീകരണമാണ്. ഇത് വൈദികം. രണ്ടിടത്തും പറയുന്ന താല്പര്യം തന്നെ പ്രഥമമായ ഗുരു, പ്രധാനപ്പെട്ട ഗുരു പ്രകൃതി തന്നെയാണ്, പുസ്തകങ്ങളല്ല. പ്രകൃതി തന്നെയാണ് ആചാര്യം. ഗുരുവിന്റെ ആവശ്യമില്ല, ഗുരുവിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ആ വിദ്യയുടെ പൂർത്തീകരണം ഗുരുവിൽ സംഭവിക്കുന്നു. അത് ഇവരെ സേവനം കൊണ്ട് മാത്രം പറ്റില്ല, അവര് ശ്രദ്ധയും തപസ്സും ഉണ്ടാവും. അതുകൊണ്ടാണ് പ്രത്യേകം ഭാഷകാരൻ അത് പറഞ്ഞത്. തസ്മി ഹോവാച പ്രാചി ദിക്കല പ്രതീതി ദിക്കല ദക്ഷിണ ദിക്കല ഉതീതി ദിക്കല ഏഷവൈ സൗമ്യ ചതുഷ്കല പാദോ ബ്രഹ്മണ പ്രകാശവാൻ നാമ. ഇവിടെ ദിക്കുകളെ ഉപാസിക്കുന്ന കാര്യം പറയും. ദിക്കുകൾ ബ്രഹ്മത്തിന്റെ ഒരു പാദമാണ്, അത് ഞാൻ ഉദ്ദേശിക്കും. ബാക്കി മറ്റ് പ്രകൃതിയിൽ നിന്ന് പഠിക്കുക എന്നാണ് സത്യകാമനോട് പറയുന്നത്. ദിക്കിനെ ബ്രഹ്മമായി ഉപാസിക്കാൻ പറയുന്നു, അതിന്റെ ഫലവും പറയുന്നു. സയ ഏതം ഏകും വിദ്വാൻ ചതുഷ്കലം പാദം ബ്രഹ്മണ പ്രകാശവാനിത്യുപാസ്തേ പ്രകാശവാൻ അസ്മിൻ ലോകേ ഭവതി പ്രകാശവതോഹ ലോകാൻ ചേതി. ഏതമേവം വിദ്വാൻ ചതുഷ്കലം പാദം ബ്രഹ്മണ പ്രകാശവാനിത്യുപാസ്തേ അഗ്നിഷ്ഠേ പാദം മത്തേതി സഹസ്രോഭൂതേ അഭിപ്രസ്ഥാപയാഞ്ചകാര യത്ര അഭി സായം ബഭൂ തത്ര അഗ്നി ഉപസമാധായ ഗാ ഉപരുദ്ധ്യ സമിധം ആധായ പശ്ചാദഗ്നി ഹേ പ്രാൺ ഉപവിവേശ. ഇതാണ് സത്യകാമന്റെ നിത്യാനുഷ്ഠാനം എന്ന് പറയുന്നത്. ഇതാണ് പകൽ മുഴുവൻ പശുക്കളുടെ പിറകെ നടത്തുക, അതിനെ സംരക്ഷിക്കുക. വൈകുന്നേരം കായം വെക്കുക, എവിടെയാണോ എത്തിച്ചേരുന്നത്, പശുക്കൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ അഗ്നിയെ ചൊരിപ്പിക്കുക. പശുക്കൾ പിറകിൽ സത്യകാമൻ അഗ്നിയുടെ മുമ്പിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു. അവിടെ അഗ്നിയുടെ മുമ്പിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു ഹവനം ചെയ്യുന്നു. ഗുരുകുല തിരുന്ന ആചാര്യൻ പറഞ്ഞുകൊടുത്ത അഗ്നി ഉപാസന, അഗ്നി ഉപാസിക്കും, അതാണ് ഹവനം. ഇത്രയുമാണ് സത്യകാമൻ അനുഷ്ഠിച്ചിട്ടുള്ളത്. അതിനപ്പുറമുള്ളതെന്താണ്? തന്റെ ശ്രദ്ധ, തന്റെ തപസ്. അതിന്റെ ഫലമായിട്ടാണ് ബാക്കിയെല്ലാം സംഭവിക്കുന്നത്. ഇത് തിരിച്ച് ആശ്രമത്തിന് പോവുകയും 3-4 ദിവസത്തെ യാത്രയുണ്ട്. ഓരോ ദിവസവും സന്ധ്യയാകുമ്പോൾ ഇതുവരെ ഗുരുകുലത്തിൽ മടങ്ങിപ്പോയിട്ടില്ല. പശുക്കൾ ഒരുമിച്ച് കൂട്ടി അഗ്നിയെ ജലിപ്പിച്ച് അഗ്നി ഉപാസിക്കുമ്പോൾ ആണ് പ്രകൃതിയിൽ നിന്നുള്ള ഉപദേശം ലഭിക്കുന്നത്. അടുത്ത് പറയുന്ന എന്താണ്? ശുഭം പറഞ്ഞു, ഇനി തന്നെ അഗ്നി ഉപദേശിക്കും എന്ന് പറഞ്ഞു. പിന്നീടത് ശബ്ദിച്ചില്ല, കാള പിന്നീടൊന്നും പറഞ്ഞില്ല.
ഇനി നിനക്ക് ഉപദേശം കിട്ടുന്ന അഗ്നിയിൽ നിന്നാണ്. സത്യകാമൻ പിന്നീട് അഗ്നിയുടെ ഉപദേശത്തെ പ്രതീക്ഷിച്ച് അടുത്ത സന്ധ്യയ്ക്കും അഗ്നിരഭ്യവാദ സത്യകാമായി ഭഗവ ഇതിഹ പ്രതിശുശ്രാവ വന്ന് അഗ്നിയെ ജലപിക്കുമ്പോൾ അഗ്നിയാണ് വിളിക്കുന്നത്, സത്യകാമ അഗ്നി സംസാരിക്കുക. അവിടെ ഭാഷകാരൻ പറഞ്ഞതുപോലെ അഗ്നി ദേവത, അഗ്നി സംസാരിക്കത്തില്ല. സത്യകാമന്റെ തപത്തിൽ, സമർപ്പണത്തിൽ, സേവനത്തിൽ എല്ലാം സന്തുഷ്ടനായി അഗ്നി ദേവത തന്നെ സംസാരിക്കുന്നു. സത്യകാമ സത്യകാമ എന്ന് വിളിച്ചു, ഭഗവ അല്ലയോ ഭഗവാന് എന്ന് മറുപടി പറഞ്ഞു. ബ്രഹ്മണ സ്വാമ്യത്തെ പാദം പ്രവാണിതി ബ്രവീതുമേ ഭഗവാനിതി തസ്മേഹോവാച പൃഥിവീ കലാ അന്തരിക്ഷം കലാ ദ്യോഃ കലാ സമുദ്രഃ കലാ ഏഷ വൈ സൗമ്യ ചതുഷ്കലപാദോ ബ്രഹ്മണോ അനന്തവാന്നാമ. ഇവിടെ പറയുന്നതെന്താണ്? പൃഥിവി, അന്തരീക്ഷം, ദ്യോഃ, സമുദ്രം, ഇതിനെയൊക്കെ ബ്രഹ്മമായിട്ട് വാസിക്കാൻ പറയുന്നു. പ്രകൃതിയുടെ അനന്തമായ ഭാവങ്ങളെ അനന്തമായ ബ്രഹ്മമായിട്ട് നീ ധ്യാനിക്കുക. പ്രകൃതിയുമായി

லோகே போதி அனந்தவந்தோஹ லோகாஞ்சேதி ஏதமேவம் வித்வான் சதுஷ்கலம் பாதம் பிரம்மணோ அனந்தவான் இத்யுபாஸ்தே. நேற்று பறந்து அதுக்கு உபாசிக்கணும் பிரகாசவானாயித்தீரன். ஈ அனந்ததே இதெல்லாம் அனந்தமான இவ் அந்தரீட்சம் பிருத்திவி சமுத்திரம் அனந்தமாய இதனை உபாசிக்கணும் அனந்தவானாயித்தீரன். அதெல்லாம் பலத்தை பரையுது. എന്നിട്ട് പറയുന്ന എന്താണ്? ഇനി തന്നെ ഉപദേശിക്കുന്ന ഹംസമാണ്. ഹംസത്തിന് ഭാഷകാരൻ അർത്ഥം പറയുന്ന ആദിത്യൻ എന്നാണ്. ഇതിനെ ആദിത്യ ദേവത, വേദത്തിൽ ആദിത്യന് ഹംസം എന്നുള്ള പദം സാധാരണ ഉപയോഗിക്കാറുണ്ട്. ആദിത്യൻ ഉപദേശിച്ചു ഹംസത്തെ പദം ഭക്തേതി സഹസ്രവഭൂതേ അഭിപ്രസ്ഥാപയാം ചകാര ഉപോപവേശ്യഭിവാദ പ്രതികാമായിതി ഭഗവൈദിഹ പ്രതിശുശ്രാവ ബ്രഹ്മണസ്വമ്യത്തെ പാദം ബ്രവാണീതി ബ്രവീതു മേ ഭഗവാനിതി തസ്മൈ ഹോവാച അഗ്നിഹി കല സൂര്യഹ കല ചന്ദ്രഹ കല വിദ്യുത് കല യേഷ വൈ സോമ്യ ചതുഷ്കലപാദോ ബ്രഹ്മണോ ജ്യോതിഷ്മാൻ നാമ. ഇവിടെ പറഞ്ഞു അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, വിദ്യുത് ഇതിനെല്ലാം ബ്രഹ്മമായിട്ട് ഉപാസിക്കുക. ഇതാണ് ഹംസത്തിന്റെ ഉദ്ദേശം. ഇതെന്താണ്? ജ്യോതിസ്വരൂപമാണ് നീ, ജ്യോതിഷ്മാനായിത്തീരും. സയ ഏതമേവം വിദ്വാൻ ചതുഷ്കലം പാദം ബ്രഹ്മണോ ജ്യോതിഷ്മാൻ ഇത്യുപാസ്തേ. ജ്യോതിഷ്മാൻ അസ്മിൻ ലോകേ ഭൂതി ജ്യോതിഷ്മദോ ലോകാൻ ജേതി ഏതമേവം വിദ്വാൻ ചതുഷ്കലം പാദം ബ്രഹ്മണോ ജ്യോതിഷ്മാൻ ഇത്യുപാസ്തേ. മദ്ഗുഷ്ടേ പാദം ഭക്തേതി സഹ സ്വഭൂതേ ഉപോപവേശ ഉപനിപത്യ അഭിവാദ പ്രതികാമായിതി ഭഗവൈദിഹ പ്രതിശുശ്രാവ ബ്രഹ്മണസ്വമ്യത്തെ പദം ബ്രവാണീതി ബ്രവീതു മേ ഭഗവാനിതി തസ്മൈ ഹോവാച പ്രാണഃ കല ചക്ഷുഃ കല ശ്രോത്രം കല മനക്കല യശവൈസ്വമ്യ ചതുഷ്കലപാദോ ബ്രഹ്മണ ആയതനവാൻ നാമ തയ ഏതമേവം വിദ്വാൻ ചതുഷ്കലം പാദം ബ്രഹ്മണ ആയതനവാൻ ഇത്യുപാസ്തേ. ആയതനവാൻ അസ്മിൻ ലോകേ ഭവതി ആയതനവതോഹ ലോകാൻ ജേതി ഏതമേവം വിദ്വാൻ ചതുഷ്കലം പാദം ബ്രഹ്മണ ആയതനവാൻ ഇത്യുപാസ്തേ. അടുത്ത് മദ്ഗു എന്ന് പറയുന്നത് വെള്ളത്തിൽ കിടക്കുന്ന കാക്ക, നീർക്കാക്ക.
അതാണ് അടുത്ത് ഉപദേശിക്കുന്നത്.

0: എന്താണ് പറയുന്നത്? മുമ്പ് ഉപദേശിച്ചല്ല ഈ സമഷ്ടി പ്രപഞ്ചത്തെ ബാഹ്യമായി കാണുന്ന ഈ പ്രപഞ്ചത്തെ ബ്രഹ്മമായി ധ്യാനിക്കാനാണ് അടുത്ത് പറയുന്നു. പ്രാണൻ, ചക്ഷു, ശ്രോത്രം, മന, ഇതെല്ലാം ഇതിനെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക. ഇത് ബ്രഹ്മത്തിന്റെ ഒരു പാദമാണ്, ബ്രഹ്മത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോ ബാഹ്യവും ആന്തരികവുമായ ഈ പ്രകൃതി, ഈ കാണുന്നതെല്ലാം ബ്രഹ്മ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പറയുന്നത് പലയിടത്തും എന്താണ് ഈ സൃഷ്ടി, എന്തിനുവേണ്ടി സൃഷ്ടി ഉണ്ടായി? ഈ സൃഷ്ടി ആ ബ്രഹ്മധ്യാനത്തിന് വേണ്ടിയിട്ടാണ് ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിന്റെ ആത്യന്തികമായ ഉപയോഗം എന്ന് പറയുന്നത് കേവലം സൃഷ്ടിയെ പൂർണ്ണമായും ബ്രഹ്മത്തിന്റെ പ്രതീകമായി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ജിജ്ഞാസു സത്യകാമനെ പോലെ ശ്രദ്ധയും തപസ്സും ഉള്ളവൻ ഈ ബ്രഹ്മത്തെ ഉപാസിക്കുന്നതിന് ഈ പ്രകൃതിയെ തന്നെ, ആന്തരികവും ബാഹ്യവുമായ പ്രകൃതിയെ തന്നെ പ്രതീകമായി ഉപാസിക്കുന്നു. അതിന്റെ ഫലവും പറയുന്നു. ഇത്രയും വഴിക്ക് ഉപദേശം കിട്ടും. ഋഷഭം, അഗ്നി, ഹംസം, മത്ത് ഇത്രയും പേര് ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ ആചാര്യകുലത്തില് പ്രാപഹ ആചാര്യകുലം സമാചാര്യോ അഭ്യുപാദ സത്യകാമായി ഭഗവൈദിഹ പ്രതിശുശ്രാവ ബ്രഹ്മവിത് ഇവ വൈ സൗമ്യം ഭാസി ഓണത്വാ അനുശശാസേതി അന്യേ മനുഷ്യഭീതി പ്രതിജ്ഞേ ഭഗവാൻ സ്വേവമേ കാമേ ബ്രൂയാ. ആചാര്യകുലത്തിൽ ചെന്നു ആചാര്യൻ സന്തുഷ്ടനായി സത്യകാമ എന്ന് വിളിച്ചു. എന്താണ് പറയുന്നത്? ബ്രഹ്മവിധി വൈ സൗമ്യഭാസി, എന്നെ കണ്ടിട്ട് ഒരു ബ്രഹ്മജ്ഞാനി പോലെ പോകുന്നു തോന്നുന്നു എന്ന. എന്താണ് ബ്രഹ്മവിദ വൈ സൗമ്യഭാസി പറയുന്നു? പ്രസന്നേന്ദ്രിയ പ്രഹസിത വദനസ്ത നിശ്ചിന്ത കൃതാർത്ഥവും, ഇതൊക്കെയാണ് ലക്ഷണം കണ്ടത്. ബ്രഹ്മവിദ് ഭവതി പ്രസന്നേന്ദ്രിയ, പ്രസന്നമായ ഇന്ദ്രിയങ്ങളോടുകൂടിയിരിക്കുന്നു. അതുകൊണ്ട് കർണങ്ങളെല്ലാം വളരെ പ്രസന്നമായിരിക്കുന്നു. പ്രഹസിത വസന, ഇത്രയും കാലം മനത്തിൽ ഈ പശുക്കളെയും കൊണ്ട് നടന്നു, അതിന്റെ ദുഃഖമൊന്നുമില്ല. എന്നെ ആചാര്യൻ ഇവിടെ വന്നിട്ട് ഉപദേശിച്ചില്ല, ഒന്നും പഠിപ്പിച്ചില്ല, വേദം ചൊല്ലിത്തന്നില്ല, സേവനത്തിനാണ് നിയോഗിച്ചത്. നിങ്ങളുടെ പരിഭവമൊന്നും നമുക്ക് സന്തുഷ്ടനാണ്. നിശ്ചിന്ത ഇത്രയൊക്കെ ചെയ്തിട്ട്, ഇത്രയും സേവനം ചെയ്ത് തിരിച്ച് ഗുരുകുലത്തിൽ വന്നു, മനസ്സിൽ വ്യാകുലതയില്ല. എന്നെ അടുത്ത മഠാധിപതിയാക്കുമോ ഇല്ലയോ, അങ്ങനെയുള്ള ചിന്തയൊന്നും മനസ്സിലില്ല, ഒരു ചിന്തയില്ല. നിശ്ചിന്ത കൃതാർത്ഥ, അത് മാത്രമല്ല കൃതാർത്ഥനായിരിക്കുന്നു, നേടേണ്ടതെല്ലാം നേടിയതുപോലെ ഇരിക്കുന്നു. ഇത് സാധാരണ സംഭവിക്കത്തില്ല. ഇന്നുകൊണ്ട് ഗുരുക്കന്മാർ, ഗുരുകുലങ്ങളുണ്ട്, സേവനം ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇത് കാണാനില്ല. എന്താണ് പ്രസന്നേന്ദ്രിയ പ്രഹസിത വദന നിശ്ചിന്ത കൃതാർത്ഥത, അതാർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. ബ്രഹ്മവിത്ത്, ഇതൊക്കെയാണ് ബ്രഹ്മവിത്തിന്റെ ലക്ഷ്യം. ബ്രഹ്മജ്ഞാനിയായി എന്നൊക്കെ ഇവിടെ ഗുരു എന്താണോ പ്രത്യേകിച്ച് ഒരു പുസ്തകവും പഠിപ്പിച്ചില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശിഷ്യൻ യോഗ്യനാണെങ്കിൽ ഗുരുവിന് പ്രത്യേകിച്ചൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. ശ്രദ്ധയും തപസ്സും ഉള്ളവനാണ്, എല്ലാം ശിഷ്യന് വെളിപ്പെടും. അല്ലെ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണ്? ശിഷ്യന്മാർക്ക് യോഗ്യതയില്ലാതെ വരുന്നത്. സേവനമുണ്ടെങ്കിലും അതുകൊണ്ട് തപസ് വരത്തില്ല, ശ്രദ്ധ വരത്തില്ല. അങ്ങനെ വരുമ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഗുരുവിന് സ്വയം അവന് സിദ്ധമായ വിദ്യയുടെ ഗുരു വേണ്ടെന്നൂടെ പറയുന്നു. ഇവിടെ സത്യകാമനം പറയുന്നു, ഇന്ന് ആരാ ഉപദേശിച്ചത്? പറയുന്നു, എന്നെ ഒരു മനുഷ്യനും ഉപദേശിച്ചിട്ടില്ല. അന്യ മനുഷ്യേഭ്യം മനുഷ്യരൊന്നും എന്നെ ഉപദേശിച്ചില്ല. ഇതെന്താണ്? ഹംസവും കാളയും പക്ഷിയും പ്രകൃതിയാണ് എന്നെ ഉപദേശിക്കുന്നത്.
1: ഓം നമഃ ശിവായ. You are listening to Shaivam.org Radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Dear listeners of Shaivam.org, the following is Shukla Yajurvedam, Karma Shaka, Adhyayam 12.
3: Atha Dvadasho Adhyayaha. ഥമം മനസ്തത്വാജ്യോതിർനിചാഥിവ്യധ്യഭാരത് യുക്തേന മനസാ വയം ദിവസു സവേ സ്വർഗേയാശക്തയാസവിതേവാൻസ്വരയതോധിയാദിവം ബൃഹജ്യോതിക്കരിഷ്യത സാവിതാ പ്രസൂവാതിതാന് യുഞ്ജതേ മന ഉത യുഞ്ജതേ ധിയോ വിപ്രാ വിപ്രസ്യ ബൃഹതോ വിപശ്ചിതാഃ വിഹോത്രാദധേവ യുനാ വിദേക ഇന്മഹീ ദേവസ്യ സവിതുഃ പരിഷ്ടുതിഃ യുജേവാം ബ്രഹ്മാ പൂർവ്യന്നമോഭിർവിശ്ലോകാ ഏതു പഥ്യേ വസൂരേഃ ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാ ആയേ ധാമാനി ദിവ്യാനി തസ്ഥുഃ യസ്യ പ്രയാണമന്വന്യയുജ്യയുർദേവാദേവസ്യ മഹിമാനമോജസ യഃ പാർത്ഥിവാനി വിമമേ സ ഏതാശോരജാഗ്ഞസി ദേവഃ സവിതാ മാഹിത്വന ദേവാ സവിതഃ പ്രസൂവയജ്ഞം പ്രസൂവയജ്ഞപാതിം ഭഗായ ദിവ്യോഗന്ധർവഃ കേ തപോഃ കേതന്നഃ പുനാതു വാചസ്പതിർവാചന്നഃ സ്വദതു ഇമന്നോ ദേവസവിതർയജ്ഞം വ്രണായ ദേവാവ്യഗ്ഞ സഖി വിദഗ്ഞ സത്രാജിതം ധനജിതഗ്ഞ സ്വർജിതം ൃചാസ്തോമഗ്ഞസമർഥയഗത്രേനാരഥം തരം ബൃഹദ്ഗാവർത്തനിസ്വാഹേശ്വിനോർബാഹുഭ്യം പൂഷ്ണോ ഹസ്താഭ്യം ആദാദേഗായത്രേണന്ദിരസ്പത്രോധിവ്യാ സധസ്ഥാ ദഗ്നിം പൂരീഷ്യാമംഗിരസ്വദാഭാര ത്രൈഷ്ടൂഭേനഛന്ദസാംഗിരസ്വത് അഭ്രേരസിനാര്യസിത്വയാ ആവയമഗ്നിജ്ഞശാകേ മഖനീതും സധസ്ഥ ആജാഗാതേനഛന്ദസാംഗിരസ്വത് ഹസ്ത ആധായ സവിതാ ബിഭ്രദഭൃഗ്യ ഹിരണ്യയീം അഗ്നേർജ്യോതിർനിചായ പൃഥിവ്യാധ്യാഭാരദാനുഷ്ടുഭേനഛന്ദസാംഗിരസ്വത് പ്രതൂർത്തം വാജിന്നാദ്രാവവരിഷ്ഠാമനോസംവതം ദിവി തേ ജന്മ പരമമന്തരിക്ഷേ തവനാഭിഃ പൃഥിവ്യാമധിയോ നിരതേ യുഞ്ജാഥാഗ്ഞരാസാഭം യുവമസ്മിന്യാമേ വൃഷണ്വസോ അഗ്നിം ഭരന്തമസ്മയും യോഗേ യോഗേ തവസ്താരം വാജേ വാജേ ഹവാമഹേ സഖായ ഇന്ദ്രമൂതയേ പ്രതൂർവന്നേഹ്യവക്രമന്നശസ്തി രുദ്രസ്യ ഗാനാപത്യം മയോ ഭൂരേഹി कुर्वन्तरिक्षं वीहि स्वस्ति गौ योतिरभायान्नि कृण्वन् पूष्णा सयुजा सह पृथिव्या सधस्था आदग्निं पूरीष्यामङ्गिरस्वदाभारा अग्निं पूरीष्यामङ्गिरस्वदच्छेमोऽग्निं पूरीष्यामङ्गिरस्वद्धारिष्यामः अन्वग्निरुषसामग्रमख्यदन्वः निप्रथमो जातवेदाः अनुसूर्यस्य पुरुत्रा च रश्मीननुद्या वा पृथिवी आतातन्था आगत्य वाज्यध्वा नज्ञ सर्वा मृधो विधूनुते अग्निज्ञसधस्थे महति चक्षुषाणि चीकीषते आक्रम्य वाजिन् पृथिवीमग्निमिच्छरुचा त्वम् भूमेर्भृत्वा या नो ब्रूहि यतः खने मतम् वयम् द्यौस्ते पृष्ठम् पृथिवी सधस्थामात्मान्तरिक्षज्ञ समुद्रो योनिः विख्याय चक्षुषा त्वमभितिष्ठ पृतन्यतः उत्क्रा ममहते सौभागायास्मादास्थानाद्रविनोदवाजिन् वयज्ञस्याम सुमतो पृथिव्या अग्निं खनन्त उपस्थे अस्याः उदक्रमी द्रविणोदवाज्यर्वाकस्सु लोकज्ञसुकृतं पृथिव्याम् ततः खनेम सुप्रतीकमग्निज्ञस्वोरुहाणा अधिनाकमुत्तमम् आत्वा जिघर्मि मनसा घृतेन प्रतिक्षियन्तं भुवानानि विश्वा पृथुन्तीरश्च वया सा बृहन्तं यचिष्टमन्नैरभसन्दृशानम् आविश्वतः प्रत्यञ्चं जिघर्म्य रक्षसा मनसा तज्जूषेत मर्यश्रीस्पृह यद्वर्णो अग्निर्नाभिमृषेतं वाजर्भूरानः परिवाजापतिः कविरग्निर्हव्यान्यक्रमीत् दधद्रत्नानि दाशुषे परित्वाग्ने पुरं वयं विप्रज्ञ सहस्य धीमहि धृषद्वर्णं दिवे दिवे भेत्तारं भङ्गुरावताम् त्वमग्नेद्युभिस्त्वमाशुषुक्षणिस्त्वमध्यस्त्वमश्मानस्परि त्वं वनेभ्यस्त्वमोषाधीभ्यस्त्वनृणान्नृपदे जायसे शुचिः देवस्य त्वा सवितुः प्रासापेश्विनोर्बाहुभ्याम् पूष्णो हस्ताभ्याम् पृथिव्याः सधस्था आदग्निम् पूरीष्यामङ्गिरस्वत्खानामि ज्योतिष्मन्तं त्वाग्ने सुप्रतीकमजस्रेण भानुना दीद्यातम् शिवं प्रजाभ्यो हि ज्ञासन्तं पृथिव्याः सधस्था आदग्निं पूरीष्य मङ्गिरस्वत्खानामः अपां पृष्ठमासि योनिरग्नेः समुद्रमभितः पिन्वामानम् वर्धामानो महा आ च पुष्कारे दिवो मात्राय वरिम्ना प्राथस्व शर्मा च स्थो वर्मा च स्थोच्छिद्रे बहुले उभे यजस्वती संवासाथामृतमग्निं पूरीष्यम् संवासाथाग्स्वर्विदा समीची उरासात्मना अग्निमन्तर्भारिष्यन्ति ज्योतिष्मन्तमजस्रमित् पुरीष्योऽसि विश्वभारा अथर्वा त्वा प्रथमो निरामन्थदग्ने त्वामग्ने पुष्कारादध्यथर्वा निरामन्थत मूर्ध्नो विश्वस्य वाघताः तमुत्वा दध्यङ्गृषिः पुत्र ईधे अथर्वणः वृत्रहनम् पुरन्दरम् तमुत्वा पाथ्यो वृषा समीधे दस्युहन्तामम् धनञ्जयज्ञरणेरणे सीदाहोतस्वौ लोके चीकित्वान् सादया आयज्ञसुकृतस्य योनौ देवावीर्देवान्हविषा आयजास्यज्ञे

0: എൺപത് വയസ്സായിരിക്കുള്ളൂ. അപ്പൊ അതുവരെ ഒരാള് കൊണ്ട ചോറ് മാത്രം ഊട്ടി കൂട്ടിച്ചോളൂ, പിന്നെ ആരുടെ കൊടുക്കാം. വിശപ്പ് മാറിയോ? മാറിയിട്ടില്ല. അതാ അപ്പൊ വാസന അവസാനിച്ചോ? ഇല്ല. ഇങ്ങനെയാണ് എല്ലാ അനുഭവങ്ങളും. ആ അനുഭവിച്ചു കഴിഞ്ഞാലും മാത്രം അപ്പൊ പിന്നെ അത് തന്നെ അനുഭവിക്കണം. എപ്പോഴും അവസാനം അവസാനം ഇല്ലാതെങ്കിലും നീണ്ടു നിന്ന് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് കർമ്മവാസനയുടെ ഈ പ്രബലമായിരിക്കുന്ന വാസനകൾ നിലവിലുള്ളപ്പോൾ ഒരാൾക്ക് പിന്നെയും പിന്നെയും സംസാരാനുഭവങ്ങൾ കൂടുതൽ കൂടുതൽ അനുഭവിക്കാൻ കാര്യങ്ങൾ അതിന് വിട്ടുപോകാൻ സാധിക്കുകയാണ്. ഇതാ ബ്രഹ്മധ്യാനം ചെയ്യുക, സ്ഥിരമായിട്ടുള്ള ഈശ്വരവാസം കൊണ്ട് ഭക്തിയെ വളർത്തുക, ബ്രഹ്മധ്യാനം ചെയ്യുക നിരന്തരമായിട്ട്. ഇത് രണ്ടും ചെയ്യുന്നതിനുള്ള കാരണം കൊണ്ട് അവർക്ക് വാസന, പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് വാസന ഇല്ലാതെയാവും. നിഷ്കാമതായിട്ട് തീവ്ര വൈരാഗ്യമൊക്കെ ഉണ്ടാവണം. അതെങ്ങനെയാ സാധിക്കുക എന്ന് ചോദിച്ചാൽ, എപ്പോഴും താൻ ഈ ബോധം ബോധസ്വരൂപനായിരുന്നു താൻ എല്ലാ ഇന്ദ്രിയങ്ങളിലും കുടുങ്ങി പുറമേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതാണ്. പുറത്ത് കാണുന്നതായ വസ്തുക്കളൊക്കെ വേറെ വേറെ വേറെയാണ് തോന്നിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വേറെയാണ് തോന്നപ്പെടുന്ന വസ്തുക്കളൊക്കെ തന്നിൽ നിന്ന് അന്യമല്ല. എസ്പുരണം തദാത്മകം അസൽക്കൽപാർത്ഥകം ഭാസതെ സാക്ഷാൽ തത്വമസീതി വേദവചസാ യോ ബോധയത്യാശ്രതാൻ രസാക്ഷാത്കരണാൻ പ്രവീണ പുനരാവർത്തി ഭവാംഭോനിതോ തസ്മൈ ശ്രീ ഗുരുമോപയേമിതം ശ്രീ ദക്ഷിണാമോപയ യസ്യൈവ സ്ഫുരണം സദാത്മകം അസൽക്കൽപാർത്ഥകം ഭാസതെ. അന്തർഭാഗത്തുള്ള യാതൊരു ചൈതന്യത്തിന്റെ അല്പമായിരിക്കുന്ന സ്ഫുരണമാണോ പുറമേ കാണപ്പെടുന്നതായ പദാർത്ഥങ്ങളായിട്ട് രൂപപ്പെടുന്നത്? പക്ഷേ പുറമേയുള്ളതൊക്കെ വേറെയാണ്, തന്നിലുള്ളതായ ദ്രഷ്ടാവായിരിക്കുന്ന താനല്ല എന്ന് വിചാരിക്കാൻ ഇരിക്കുന്നത്. ഇതാണ് തത്വമസി വാക്യം കൊണ്ട് ബോധിപ്പിച്ചത്. തത്വമസി എന്ന വാക്യത്തിന്റെ എന്താ അർത്ഥം? അതിനുവേണ്ടി ഒരുപാട് പാടുപെടുന്നു. തൽ എന്നുള്ളതിനെ ആ ബ്രഹ്മിനർത്ഥാണ്. ഇതായൊരു വാച്യാർത്ഥം, പിന്നെ ലക്ഷ്യാർത്ഥം, ഇങ്ങനെയൊക്കെ തുമ്പതത്തിന് വാച്യാർത്ഥം ജീവനും ലക്ഷ്യാർത്ഥം ഈശ്വരനുമാണ്. തൽപദത്തിന് വാച്യാർത്ഥം ആത്മാവും ലക്ഷ്യാർത്ഥം ബ്രഹ്മവുമാണ്. ഇങ്ങനെ അത് രണ്ടും ഒന്നാണ് എന്നുള്ള സമർത്ഥനമാണ് ഈ ശബ്ദം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ പിന്നെ അതിനെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവൻ ഈ ജീവന്റെ നാനാവകാരത്തിലുള്ളതായ സംസാരഗതികളെയും വ്യജ്ഞാനത്തെയും മറ്റു മറ്റുമൊക്കെ വിവരിച്ച് വിവരിച്ച് ഒരു മാസം നിരൂപിക്കുന്നു. അതിന് വന്നുകൂടിയുള്ള അർത്ഥം എന്താണ്? ഞാൻ നീയാണ് എന്നുള്ളതാണ്. അത് വെച്ചാൽ ഞാനും നീയും ഒന്നാണെന്നാണ്. എതിനെ കാണുന്നുവോ അതൊക്കെ ഇതന്നെയാണ് അർത്ഥം. ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ എതിനെ നിങ്ങൾ കണ്ടു ആ കണ്ടതും കാണുന്നവന് ഒന്നാണ്, രണ്ടല്ല എന്നർത്ഥം. രണ്ടായത് കൊണ്ടാണ് കാണാനുള്ളതായ അവസ്ഥ ഉണ്ടാവുന്നത് എന്നിട്ടാ. ഇനിയിപ്പൊ ഞാനും നീ ഒന്നാണ്, ഞാനും നീ ഒന്നാണ് ഈ കാണുന്ന വസ്തുക്കളോട് ഒക്കെ പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് ബോധ്യാവുന്നില്ല. ഞാനും നീ ഒന്നാണെന്ന് വെച്ചാൽ രണ്ടാളില്ലല്ലോ. അങ്ങനെ കാണപ്പെടുന്ന വസ്തു ദൃശ്യവും ദ്രഷ്ടാവും ഒന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചോളൂ. എന്നാൽ പിന്നെ ദർശനം എന്നുള്ളതായ പ്രതീതി ഉണ്ടാവുന്നില്ല. ദൃശ്യത്തിനും ദ്രഷ്ടാവിനും ഭേദം നൽകൊണ്ടാണ് ഈ ദർശന പ്രതീതി ഉണ്ടാവുന്നത് എന്നിട്ടാ. അപ്പൊ ആ ദർശനമാണ് സുഖദുഃഖാദി അനുഭവങ്ങളെ ജീവിപ്പിക്കുന്നത് മനസ്സിന്റെ നട്ടം. സുഖദുഃഖാദി അനുഭവങ്ങൾ ഹേതുവായിട്ടാണ് ആഗ്രഹങ്ങൾ വിരോധങ്ങളും ഉണ്ടായിത്തീരുന്നത് നട്ടം. അവ വാസനയായിട്ട് പിന്നെയും പിന്നെയും വളർന്ന് വളർന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു. കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതുമായ പദാർത്ഥങ്ങളിലൊക്കെ ഭേദബുദ്ധി ഉണ്ടായി എന്നുള്ളത് കൊണ്ട് അവയൊക്കെ തന്നെ വേറെയാണെന്നും താനും അവയുമായിട്ട് സംബന്ധമില്ലെന്നും ആ സംബന്ധപ്പെടലാണ് തനിക്ക് സുഖം. ആ പുറമെയുള്ള വസ്തു തന്നോട് കൂടിച്ചേരണം എന്ന് വിചാരിച്ച് കണ്ടതിനെയൊക്കെ താൻ സ്വീകരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. നട്ടം ഈ അനുഭവങ്ങൾ കൂടുന്തോറും പിന്നെയും പിന്നെയും അതിനുള്ള വാസന വർദ്ധിച്ചു വർദ്ധിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. നട്ടം പരമാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെ രണ്ടു വസ്തുവില്ല, ഒന്നേ ഉള്ളൂ. നട്ടം താൻ തന്നെ തന്റെ തന്നെ സ്ഫുരണമാണ് പുറമേ ഉള്ളതൊക്കെ. ആ സ്ഫുരണം ഇന്ദ്രിയത്തിൽ കൂടി മനസ്സിൽ കൂടിയും രണ്ട് പ്രകാരത്തിലും വരുന്നുണ്ട്. അങ്ങനെ വരുന്നതായ ആ സ്ഫുരണം ഈ കാണപ്പെടുന്ന രൂപങ്ങളൊക്കെ വാസ്തവത്തിൽ ദൃഗീന്ദ്രിയത്തിന്റെ സ്ഫുരണമാണ്. ആ ദൃഗീന്ദ്രിയ ഇല്ലാന്ന് വെച്ചോളൂ, വേറെ ഉണ്ടാവുള്ള വേറെ ഒന്നും ഇല്ല. അപ്പൊ രൂപങ്ങളുടെ അനുഭവം ഉണ്ടാവില്ല. ഈ ശ്രോത്രേന്ദ്രിയ ഇല്ലാന്ന് വെച്ചോളൂ, ശബ്ദങ്ങളുടെ അനുഭവം ഉണ്ടാവില്ല. ഈ പോലെ തന്നെ ഗന്ധേന്ദ്രിയും മൂക്കില്ലാച്ചോളൂ, ഗന്ധേന്ദ്രിയും ഉണ്ടാവില്ല എന്നൊക്കെ. ഇങ്ങനെ ഓരോന്നിനെയും നിരൂപിക്കുന്നതായ സമയത്ത് എന്താണ് അത് തന്നിൽ നിന്ന് അന്യമല്ല എന്ന് ബോധിക്കാനുള്ളതായ അവസരമുണ്ടെങ്കിലും എല്ലാത്തിനെയും വേറെ വേറെ വേറെയായി ബോധിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ടുമാണ് അനുഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ അനുഭവങ്ങളൊക്കെ ക്ഷയിക്കാനോ നശിക്കാനോ ഉള്ളതല്ല, വളരാനും പിന്നെയും നിലനിൽക്കാനുള്ളതാണ്. ഒരനുഭവം കഴിയുമ്പോൾ ഒരു വാസന ആദ്യമുണ്ടായി. ഇനി പദാർത്ഥത്തിന്റെ പ്രാപ്തി ഉണ്ടാവണമെന്നില്ല, മനസ്സിന്റെ വെറും മിഥ്യാസങ്കല്പം മാത്രം മതി ഈ വാസനകൾ വർദ്ധിക്കാനായിട്ട്. ജായകോ വിഷയാൻപുംസ സംഘത്തെ ഉപജായതേ സംഘാൽ സഞ്ജായതേ കാമ കാമാൽ ക്രോധോ വിജായതേ ക്രോധാൽ ഭവതി സമ്മോഹ സമ്മോഹ സുദീർഘംസാൽ ബുദ്ധിനാശ ബുദ്ധിനാശാൽ നശിനി നോക്കൂ ജായകോ വിഷയാൻപുംസ വിഷയങ്ങളെ മനസ്സുകൊണ്ട് സ്മരിക്കുന്നു എന്നുള്ളത് പോലും ഈ വാസനകളെ വളർത്താൻ കാരണമാകും. ജായകോ വിഷയാൻപുംസ സംഘത്തെ ഉപജായതേ ആ പദാർത്ഥം തൽക്കാലം അടുത്ത് ഉണ്ടാവട്ടെ ഇല്ലാതെ കണ്ടിരിക്കട്ടെ ആ പദാർത്ഥവുമായിട്ട് സംഘമുണ്ടാകിയാവട്ടെ ജീവൻ എന്നൊക്കെ ജായകോ വിഷയാൻപുംസ സംഘത്തെ ഉപജായതേ സംഘാൽ സഞ്ജായതേ കാമ അങ്ങനെ പല പ്രാവശ്യം ഈ ആ പദാർത്ഥത്തെ കുറിച്ചുള്ളതായി ചിന്തയും സംഘവും ഉണ്ടാവും എന്ന് വെച്ചോളൂ അതിൽ ആഗ്രഹം വരും. ആഗ്രഹം വന്നാൽ പ്രവർത്തിക്കാൻ തന്നെ പ്രവർത്തി സഫലമായില്ല എന്ന് വെച്ചാൽ ക്രോധം വരും. ക്രോധം വളർന്നുണ്ടെങ്കിൽ മോഹം വരും. ഈ സമ്മോഹ സ്മൃതി വിഭ്രമ അതുകൊണ്ട് സ്വതേ വല്ല ബോധവും തനിക്കുണ്ടായിരുന്നു വെച്ചോളൂ അതുപോലെ നഷ്ടപ്പെട്ടട്ട് ഇനി എന്തായാലും ഇല്ല എന്നാൽ ഇത് സാധിച്ചേ കഴിയൂ ഇതനുഭവിച്ചേ കഴിയൂ എന്നുള്ള ആ ആവേശത്തോടുകൂടി ആ വിഷയത്തിന്റെ പിന്നാലെ ഓടി എന്നിട്ട് പിന്നെയും പിന്നെയും വാസനകളെ വളർത്തെ ഇന്ന് എങ്ങനെയാണ് ആ ആള് ബ്രഹ്മധ്യാനം ചെയ്യാൻ നോക്കൂ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഭക്തി വളരെ വിഷമമാണ് എങ്കിലും ഇതിനെ അറിഞ്ഞ് വലിയൊരു അപകടത്തിനാണ് ഞാൻ വന്നു കൊച്ചിരിക്കുന്നത്. വലിയൊരു കാട്ടിയിൽ അകപ്പെട്ട് ഞാൻ വലിയൊരു കാട്ടിൽ അകപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. വഴി അറിഞ്ഞുകൂടാ ഭഗവാനെ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് നിശ്ചയമില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടുത്തെ ആ ആശീർവാദം അല്ലെങ്കിൽ അവിടുത്തെ ഈ ആ വഴി നടത്തിപ്പല്ലാതെ കണ്ട് വേറെ ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇവനെ ഉപേക്ഷിക്കരുത്, അവിടുന്ന് അല്ലാതെ കണ്ട് വേറെ രക്ഷയിലാവില്ല എന്നുള്ള സമ്പൂർണ്ണ ശരണാഗതിയോടുകൂടിയുള്ള ഈശ്വര ഉപാസനവും ഈശ്വരനുള്ള നിരന്തരമായിരിക്കുന്ന പ്രാർത്ഥനയും തന്നെ വേണം ഈ ഒരാൾക്ക് ക്രമേണ മനസ്സിൽ നിന്ന് ഈ ചിന്തകളും ഈ വാസന വികാസങ്ങളും ചിത്താദ്രീഭാവം ഉച്ചയർ വകുശിച്ച പുളകം ഹർഷവാത്മം ജഹിത്വാ ചിത്തം ശുദ്ധിയർ കഥം വാ ഹിമുഹൂർത്തവസാ വിജയാ വിതപത്രേ. ചിത്താദ്രീഭാവം ചിത്തത്തിന്റെ ആ മനസ്സിന്റെ അലിഞ്ഞങ്ങോട്ട് പിന്നെ മൂലവസ്തുവോട് കൂടി ചേർന്ന് ഈ അവസ്ഥ ഉണ്ടാവാം. നാരായണ കേൾക്കുമ്പോഴേക്കും ഓ ജീവിക്കുമ്പോഴേക്കും അറിയാതെ കണ്ട് ആ മനസ്സങ്ങൾ അലിഞ്ഞ് മൂലവൃത്തത്തിൽ ചിത്താദ്രീഭാവം ഉച്ചയിൽ വപുഷിച്ച മുളകം മുഴുവൻ അങ്ങോട്ട് പൊട്ടിത്തെരിക്കുക രോമങ്ങളൊക്കെ എടുത്തുപിടിക്കുക ഹർഷവാഷ്പം അറിയാതെ കണ്ടിരിക്കുക കണ്ടം ഗൽഗതമായിരിക്കുക ഇങ്ങനെയുള്ള ആ ഭക്തിഭാവത്തിന്റെ ഉദ്ദീപനത്തോട് കൂടാതെ ചിത്രം ശുദ്ധിയുടെ കഥം വാ ചിത്രം ഇങ്ങനെ മനസ്സിനെ ഇങ്ങനെ ശുദ്ധാക്കുക കരീല മനസ്സിനെ വാസന കൊണ്ടുവരും താഴ്ന്ന് കൊണ്ടുവരും താഴ്ന്നു ഓർമ്മയുണ്ട് അങ്ങനെയുള്ള മനസ്സിനെ എങ്ങനെയാണ് ശുദ്ധമാക്കി തീർക്കുക കിമു ബഹുതവസാ വിജയ വീതഭക്തി ഇങ്ങനെയുള്ള ഭക്തി ഇല്ലാത്ത ഒരാളുകൂടെ അധികകാലം തടസ്സിച്ചിട്ടും അല്ലെങ്കിൽ ജ്ഞാനം വിന്യസിച്ചു തത്വവിചാരം ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും എന്താ പ്രയോജനം ഈ മനസ്സിനെ ഇല്ലാതെ കൊണ്ട് അദ്ദേഹത്തിന്റെ തത്വം കൂടി ഉണ്ടാവുമോ ഉണ്ടാവില്ല. ആ മനുഷ്യ അവിടെ ഈ വാസനകൾ അടങ്ങുമ്പോഴെല്ലാവരും ഉണ്ടാവില്ല. വാസനകളുടെ അടക്കമാവട്ടെ ഈ വിധത്തിൽ പരമനിഷ്കളങ്കയായിരിക്കുന്ന ഭക്തി കൊണ്ട് മനസ്സിനറിയാം. അതുപോലെ തന്നെ അദ്വൈതവും ഈ ആ പരമനുഗുണവുമായിരിക്കുന്ന ജ്ഞാനം സ്മരിക്കാൻ അറിയാതില്ല. ഇത് രണ്ടും ഒരേ സമയത്ത് ഉണ്ടാകുമ്പോൾ മാത്രമേ ഭക്തി ജ്ഞാനം വൈരാഗ്യം ഇത് മൂന്നാണ് വാസ്തവത്തിൽ മോക്ഷത്തിന്റെ ഉപായങ്ങൾ. ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ മൂന്നും മൂന്നാൾക്കുള്ളതല്ല ഒരാൾക്കുള്ളതാണ് ഒരേ സമയത്ത് ഉണ്ടാവേണ്ടതാണ്. സംസാരത്തിൽ നിന്നുള്ള ആത്യന്തികമായിട്ടുള്ള നിവൃത്തിയാണ് പിന്നെ വൈരാഗ്യം എന്ന് പറയുന്നത്. ആ നിവൃത്തി ഇല്ലാന്ന് ചോദിക്കുന്നുള്ളൂ എപ്പോഴും സംസാരത്തോട് കൂടി ചേർന്നിരിക്കുന്നു വിചാരിക്കുക എന്ത് ജ്ഞാനം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. വിഷയങ്ങളെ വിഷത്തെ പോലെ ഉപേക്ഷിക്കണം അങ്ങനെയുള്ള ഒരാളൊക്കെ ഇതിനകത്ത് മോക്ഷാനുഭവിക്കാൻ കൂടുതലും. അപ്പോ വാസനകളാണ് പ്രപഞ്ചം തന്നിൽ തന്നെ നിൽക്കാൻ കാരണം. ആ വാസനകളുടെ ഈ വികാസമാണ് പക്ഷെ പുറമെയാണല്ലോ പ്രപഞ്ചം കാണുന്നത്. പുറമേ കാണുന്ന പ്രപഞ്ചമെല്ലാം തന്റെ മനസ്സിൽ പോയതാണ്. പോകാത്ത ഒരു പ്രപഞ്ചവും ഒരാളും അറിയുകയായിട്ടില്ല. അതിനൊക്കെ ആശ്രയമായിട്ടിരിക്കുന്നത് തന്നെയുള്ള വാസനയാണ്. ഹരി ഓം ശങ്കരൻ ശങ്കരാചാര്യ യസ്ഫുരണം സദാത്മകൽപാർത്ഥകം ഭാസതേ സാക്ഷാത്തത്വം ശ്രീരുവേദവചതോ സാക്ഷാത്കരണാനുഭവേണ്ടം നരാവർത്തിർഭവാം ഭോ അകത്താവട്ടെ പുറത്താവട്ടെ ഏതൊരു ദൃശ്യത്തെ കാണുന്നതും ഏതൊരു പ്രകാരത്തിൽ ബ്രഹ്മസ്ഫുരണം തന്നെയാണ്. അതിന് പ്രത്യേകമായിരിക്കുന്നതാണോ രൂപങ്ങളെ കൽപ്പിക്കുന്നത്, അതിന്റെ ദ്രഷ്ടാക്കളെന്ന് അഭിമാനിക്കുന്നവരാണ്. സമുദ്രത്തിൽ കാണുന്നതായ ഏതൊരു വസ്തു തെരയോ നരയോ പതയോ എന്തുവാട്ടെ എല്ലാം സൗന്ദര്യം തന്നെയാണ്. ഇത് തെരയാണ്, നരയാണ്, പതയാണ് ഇങ്ങനെ നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ കൽപ്പിക്കുന്നത് കാണുന്ന ആളുകളാണ്. അത് സമുദ്രജനത്തിൽ നിന്ന് വേറെ ഒന്നില്ലാതെ ഇതുപോലെ ഇതുപോലെ പുറമേ കാണുന്നതായ ദൃശ്യങ്ങളെല്ലാം തന്നെ ദൃഷ്ടമായിരിക്കുന്നത് തന്നെയല്ല, ഇതാൻ തന്നെയാണ് അതിന്റെ സാധാരണമായിട്ടുള്ളത്. സാക്ഷാൽ തത്വമസീതി വേദവചത്താണ് യോഗവത്യാസം. തത്വമസി എന്നുള്ളതായ വേദവാക്യമുണ്ട്. ഈ തത്വസമിതിയാണ് വാസ്തവത്തിൽ ബോധിപ്പിക്കുന്നത്. സാധാരണ തത്വമസി എന്നുള്ളതിന് ജീവേശ്വരയിക്കുന്നു അല്ലെങ്കിൽ ആത്മബ്രഹ്മിക്കുന്നു എന്ന് പറയാം. ജീവനീശ്വരൻ ജീവനീശ്വരനാകുമ്പോൾ സഗുണഭാവമേ ഉള്ളൂ. അതിന് ഗുണഭാവം ആത്മബ്രഹ്മിക്കാൻ കൂടിയാണ്. ഈ ശരീരത്തിൽ വ്യാപകമായിരിക്കുന്ന ചൈതന്യത്തെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. എന്നും നിറഞ്ഞിരിക്കുന്ന അതേ ചൈതന്യത്തെയാണ് എന്ന് പറയുന്നത്. ഘടാകാശം മഹാകാശം എന്ന് പറയുന്നത് അതുപോലെ ഘടത്തിനുള്ളിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ള ആകാശത്തെയാണ് ഘടാകാശം എന്ന് പറയുന്നത്. എന്നും നിറഞ്ഞുള്ളതായ ആകാശത്തെ മഹാകാശം എന്ന് പറയുന്നു. ഈ ഘടാകാശവും മഹാകാശവും രണ്ടായി തീർച്ച തോന്നാൻ ഹേതു ഈ ഘടമാകുന്ന ഉപാധിയാണ്. ഇതുപോലെ ആത്മാവും ബ്രഹ്മവും രണ്ടായിട്ട് തോന്നാൻ ഹേതു ശരീരമാകുന്ന ഉപാധിയാണ് എന്നർത്ഥം. ആ ഉപാധി അസത്യമാണ് അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്ന് ബോധ്യമാകുമ്പോൾ ഈ രണ്ടല്ല, ഇതാണ് ലക്ഷണവാക്യം കൊണ്ട് നിരൂപിച്ചിട്ട് അവസാനം സമർപ്പിക്കുന്ന അർത്ഥം. അപ്പൊ അത് നിഷ്കൃഷ്ടമായിട്ടുള്ള നിരൂപണത്തിലാണ്. സാധാരണ ഇപ്പൊ തത്വമസി വാക്യം കൊണ്ട് ബോധിപ്പിക്കുന്ന എന്താണ്, ഈ രണ്ടെണ്ണം ഇല്ലാന്നർത്ഥം. ദൃക്കും ദൃശ്യവും ഒന്ന് തന്നെയാണ്. കാണുന്നവരുന്ന വസ്തുക്കളൊക്കെ കാണുന്നവരുന്ന അന്യമല്ല, ആ അന്യമാണ് എന്നുള്ള തോന്നലാണ് ഈ ഭേദഭാവത്തെ നിലനിർത്താനും അതുപോലെ തന്നെ ജീവിതങ്ങളായിട്ടുള്ള ബന്ധങ്ങളെ ഉണ്ടാക്കി തീർക്കാനും കാരണമായിട്ടുണ്ട്. ഇതെന്നതാണ് ഇതെന്നതാണ് ഇതെന്നതാണ് എന്നീ വേദങ്ങളോട് കൂടിയിട്ട് പദാർത്ഥങ്ങളെ ഗ്രഹിക്കുന്നതായ സമയത്ത് ഏത് ഓരോന്നും വാസ്തവത്തിന് സത്യമാണോ ഉണ്ടായതാണോ ഇനി ഇല്ലാതെ ഉണ്ടാവുമോ എന്ന് നിരൂപിച്ചിട്ടല്ല പറയുന്നത് എന്നർത്ഥം. കാണപ്പെടുന്ന വസ്തുക്കളൊക്കെ അതിന്റെ നാമരൂപങ്ങളിൽ കൂടെ മാത്രം പ്രകാശിക്കാം. ആ നാമരൂപങ്ങൾ മായാസ്വരൂപങ്ങളാണ്. അസ്ഥി ഭാതി ദ്രിയം നാമം രൂപം ഇങ്ങനെ അഞ്ച് ഭാവങ്ങളെ കൊണ്ടാണ് ഒരു പദാർത്ഥത്തെ നമ്മൾ നോക്കിക്കുന്ന അർത്ഥം. അസ്ഥി എന്ന് പറഞ്ഞാൽ ഉള്ളതായിട്ടിരിക്കുന്നു, ഭാതി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നു, ദ്രിയം ഇഷ്ടമായിട്ടിരിക്കുന്നു, നാമം ഒരു പേരുള്ളതായിട്ടിരിക്കുന്നു, രൂപം ഗ്രാന്തരൂപമായിട്ടിരിക്കുന്നു. ഇങ്ങനെ അഞ്ച് ഭാവങ്ങൾ ചേർന്നതാണ് ഒരു പദാർത്ഥം. ഇതിൽ അസ്ഥി ഭാതി ദ്രിയം എന്നുള്ള അവർ മൂന്ന് ഭാവങ്ങൾ ഉണ്ടായതല്ല, ഇല്ലാതെ ഉണ്ടാവുകയും ചെയ്യില്ല, ഇത് കാരണത്താൽ ബ്രഹ്മസ്ഫുരണമാണ്. നാമരൂപം ഉണ്ടായതാണ് ഇല്ലാതെ ചെയ്യുന്നത്, അതിനുനിമിഷം മാറി മാറിക്കൊണ്ടിരിക്കും. ആ നാമരൂപങ്ങൾ മായാധർമ്മങ്ങളാണ്, ഈ അവയാണ് ഇവിടെ പദാർത്ഥമായി ബോധിക്കുന്നത്. ഇതാണ് ഇതിന്നതാണ് ഇതിന്നതാണ് ഇതിന്നതാണ് ഇങ്ങനെ ബോധിക്കാനിടയായിട്ടുള്ള നാമരൂപവും ക്ഷണികമാണ്, താൽക്കാലികമാണ്, അപ്പുണ്ടായതാണ്. എന്ത് കാരണം കൊണ്ടോ സ്വരൂപത്തിൽ കാണപ്പെടുന്നു മാത്രമേ ഉള്ളൂ, അതിന് പരമാർത്ഥത്വമില്ല. കാരണം ഈ പരമാർത്ഥത്വം ഉണ്ടാവണമെങ്കിൽ ഒന്നിന്റെ ആശ്രയം, ഈ കാണപ്പെടുന്ന വസ്തുക്കളൊക്കെ എന്തിനെ ആശ്രയിച്ചുണ്ടാവുന്നു നമുക്കറിയില്ല. ഇപ്പോ സുശുദ്ധി വരുന്ന സമയത്ത് മനസ്സില്ലാണ്ടേ ഒന്നു, ഇന്ദ്രിയങ്ങളില്ലാണ്ടേ ഒന്നു, കണ്ടിരുന്നതായി പ്രപഞ്ചം ഇല്ലാണ്ടേ ഒന്നു, എവിടെ പോയിട്ടാ ഇല്ലാതെങ്കിലായത്. ഇങ്ങനെ നോക്കുമ്പോൾ അവയെ ബോധിച്ചിരുന്നതായ ആ ബോധം അതിന് വിട്ടുപോകുന്നു ഇത്രയുള്ളൂ. അപ്പൊ ഇതുമാതിരി ഏറെ ദിവസത്തേക്കളെയൊക്കെ ബോധിക്കുന്നു അല്ലെങ്കിൽ ദൃശ്യങ്ങളെ തത്വം ദൃശ്യങ്ങളെ ഈ വാസ്തവത്തിൽ അത്യഭാരപ്രിയ സ്വരൂപേണ മാത്രം വീക്ഷിക്കുമ്പോൾ ഈ അതിന് പിന്നെ അപാകതയില്ല, ഈ സത്യം മാത്രം. അപ്പൊ തന്നിൽ നിന്ന് വേറെ അല്ലാന്ന് ബോധ്യമാവും. തന്നിൽ നിന്ന് വേറെ ആയിട്ടിരുന്നത് നാമരൂപങ്ങളൊക്കെയാണ്. ആ നാമരൂപങ്ങൾ ആവട്ടെ മായാധർമ്മങ്ങളാണ്. ആ മായാധർമ്മങ്ങളെ തള്ളിക്കളയുമ്പോൾ ഈ ഞാനും നീയും ഒന്നാണ് എന്ന് വരും. അതാണ് ഈ തത്വമസി വാക്യത്തിന്റെ വിശാലമായിരിക്കുന്ന അർത്ഥം. അർത്ഥം എന്തിനെ കാണുന്നുവോ അത് ഞാനും ഒന്ന് തന്നെയാണ്. കാണുന്നവനായ ഞാനും കാണപ്പെടുന്നതായ വസ്തുവും ഒന്നാണ് എന്നുള്ളതാണ് ഈ തത്വമസി മഹാവാക്യം വിശാലമായി ഉത്ഘോഷിപ്പിക്കുന്നത്. ആരെ കാണുന്നു എന്ന് പറയാൻ, ആ കാണപ്പെടുന്ന ആളും കാണുന്നവനായി താനും ഒന്നാണ്, രണ്ടല്ല. ഇത് ആഗോളത്തിലെ ആംശഗീതയിൽ വളരെ വ്യക്തമായിട്ട് പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ഈ കാണപ്പെടുന്നതായ തത്വം കാണുന്നവരിൽ നിന്ന് വേറെ ആയിട്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. താൻ തന്നെ വിസ്മരിച്ചിട്ടാണ് ദൃശ്യത്തെ ബോധിക്കുന്നത്, എന്നിട്ടാണ് അത് പറയാമെന്ന് തോന്നുന്നത് എന്ന് സ്വസ്ഥായി പറയുന്നുണ്ട്. നമുക്ക് അംശഗീത വരും ഇതാണ് കാര്യം. തത്വസി മഹാവാക്യം കൊണ്ട് ഈ തത്വത്തെയാണ് പ്രകാശിപ്പിക്കുന്നത്. രണ്ടെണ്ണം ഇല്ല, ഒന്നേ ഉള്ളൂ. ഇവിടെ രണ്ടെണ്ണമായിട്ട് നിൽക്കുന്നത് ഒന്നെങ്കിൽ അധിഷ്ഠാനവും അധ്യാപകവും, അല്ലാന്ന് വെച്ചിരുന്നാൽ നിൽക്കും ദൃശ്യവും. ഇതാണ് രണ്ട് രൂപത്തിൽ കാണപ്പെടുന്നത്. കാണുന്നവനായും കാണപ്പെടുന്ന വസ്തുവായും, അല്ലെങ്കിൽ ആശ്രയ വസ്തുവായും ആശ്രയിക്കപ്പെട്ട വസ്തുവായും, ഇത് രണ്ട് പ്രകാരത്തിലാണല്ലോ. അത് അതിനെ തന്നെ നിരൂപിക്കുന്നു വിചാരിക്കുക. ഭൂമിയിലുള്ള വസ്തുക്കൾക്കൊക്കെ ഭൂമി ആശ്രയാണ്. ഭൂമിയിലെ ആശ്രയം ഇല്ലാത്ത അവയ്ക്ക് നിൽക്കാമില്ല എന്നൊക്കെ. നമ്മളൊക്കെ ഭൂമി ആശ്രയിച്ചാണല്ലോ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഭൂമി ജലത്തെ ആശ്രയിക്കുന്നു. ജലം പിന്നെ അഗ്നി, അഗ്നി വായുവിനെ, വായു ആകാശത്തെ, ആകാശം ആകാശത്തെ, അഹങ്കാര മഹത്തത്വത്തെ, മഹത്വത്വം മായയെ, മായ ബ്രഹ്മത്തെ ആശ്രയിച്ചു നിൽക്കുന്നു. അവർ സർവാധിഷ്ഠാന സ്വരൂപമായിരിക്കുന്ന ഈ പരമവസ്തുവും ബ്രഹ്മവും. അധ്യാരോപങ്ങളൊക്കെ ഒന്നിനെ വിട്ട് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഭൂമിയെ നിരൂപിക്കുമ്പോൾ ഭൗമങ്ങളായ വസ്തുക്കളൊക്കെ അതിൽ ലയിച്ചു. ജലത്തെ നിരൂപിക്കുമ്പോൾ ഭൂമി വെള്ളത്തിൽ ലയിക്കുന്നു, കഴിഞ്ഞു വെള്ളേ ഉള്ളൂ. അങ്ങനെ അഗ്നിയെ നിരൂപിക്കുമ്പോൾ ജലം അഗ്നിയിൽ ലയിച്ചു. വായുവിനെ നിരൂപിക്കുമ്പോൾ അഗ്നി വായുവിൽ ലയിക്കുന്നു. ആകാശത്തെ നിരൂപിക്കുമ്പോൾ വായു ആകാശത്തിൽ ലയിക്കുന്നു. അഹങ്കാരത്തെ നിരൂപിക്കുമ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ അല്ലെങ്കിൽ ആകാശം ആ അഹങ്കാരത്തിൽ ലയിക്കുന്നു. മഹത്തത്വത്തെ നിരൂപിക്കുമ്പോൾ അഹങ്കാര മഹത്തത്വത്തിൽ ലയിക്കുന്നു. മായയെ നിരൂപിക്കുമ്പോൾ ഈ മഹത്തത്വം മായയിൽ ലയിക്കുന്നു. ബ്രഹ്മത്തെ നിരൂപിക്കുമ്പോൾ മായ ബ്രഹ്മത്തിൽ ലയിക്കുന്നു. അപ്പോ എന്താണ് ഈ ദൃശ്യം എന്നുള്ള ഒന്ന് മനസ്സിൽ അനേകമായിട്ടില്ല. ഒന്ന് തന്നെ പല സ്വരൂപത്തിൽ അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അധ്യാരോപം അനേകമില്ല, ഈ ഒന്ന് തന്നെ ഉള്ളൂ. ആ ഒന്ന് തന്നെ പല സ്വരൂപത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ്. അതിന് അധ്യാരോപമാകുന്ന ആ പ്രക്രിയയാണ് മനസ്സിലാക്കുന്നത്. അധ്യാരോപിക്കപ്പെട്ടതായ വസ്തുക്കളെ എല്ലാം അർത്ഥം ആ പ്രക്രിയ തന്നെയാണ് എല്ലാ അധ്യാരോപങ്ങളിലും ഒരുപോലെ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രക്രിയ ഇല്ലെങ്കിൽ അധ്യാരോപം ഉണ്ടാകില്ലോ. അപ്പൊ അധ്യാരോപം എന്നുള്ളൊരു പ്രക്രിയ, ആ പ്രക്രിയ അധിഷ്ഠാനത്തിൽ നിന്ന് വേറെ അല്ല. അതുപോലെ തന്നെ ദൃശ്യത്തിന്റെ ദർശനം എന്നുള്ളൊരു പ്രക്രിയ, ആ ദർശനം ദൃശ്യത്തെ അപേക്ഷിച്ചാണ് ദർശനം. അപ്പൊ ദ്രഷ്ടാവും ദൃശ്യവും ദർശനവുമാകുന്ന മൂന്ന് ഭാവങ്ങളുടെ നിർവചിക്കാനിടയായിരിക്കുന്നു. ഇത് ആത്മവിസ്മൃതി കൊണ്ടാണ്, ഈ ദ്രഷ്ടാവിനെയും അളക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ദൃശ്യദർശനങ്ങൾ പറയായിരിക്കുന്നത്. ഈ മൂന്നെണ്ണമാണ് സംസാരാനുഭവത്തിന്റെ വെച്ചാൽ എല്ലാ അനുഭവത്തിന്റെയും നഷ്ടം സ്വരൂപമായിട്ടിരിക്കുന്ന അർത്ഥം. ഇതിനെ ത്രിപുടി എന്ന് പറയും. ത്രിപുടിമയമാണ് സംസാരം. ത്രിപുടി ഇല്ലെങ്കിൽ സംസാര അനുഭവമൊന്നുമില്ല. ത്രിപുടി എന്ന് പറഞ്ഞത് എന്താണ്? ദൃശ്യവും ദ്രഷ്ടാവും പിന്നെ അതിന്റെ ദർശനാദി പ്രക്രിയ എന്നർത്ഥം. ഇപ്പൊ കാണുന്നവൻ കാണപ്പെടുന്ന വസ്തു കാണല്, കേൾക്കുന്നവൻ കേൾക്കപ്പെടുന്ന വസ്തു കേൾക്കല്, അറിയുന്നവൻ അറിയപ്പെടുന്ന വസ്തു അറിയല്. ഇങ്ങനെ നോക്കുമ്പോ എല്ലാ അനുഭവങ്ങളും ഈ മൂന്നുകൾക്കിടയിൽ കൂടെ നടക്കുന്നു എന്ന് കാണാം. ഈ മൂന്നിനെയാണ് ആ പിന്നെ ത്രിപുടി എന്ന് പറയുന്നത്. ത്രിപുടിമയമാണ് പ്രപഞ്ചം. ഈ ത്രിപുടി വാസ്തവത്തിൽ മായ കൊണ്ട് തോന്നിക്കപ്പെടുകയാണ് എന്നർത്ഥം. അതിന് ഉദാഹരണം ഇപ്പൊ ദൃക്കും ദൃശ്യവും ദർശനവും നടക്കുന്നു. ത്രിപുടിയാണുള്ളത്. ഈ ദൃക്ക് ഇതിൽ നിന്നുണ്ടാവുന്നു ചോദിച്ചാൽ ആകാശത്തിൽ നിന്നുണ്ടാവുന്നു എന്നർത്ഥം. അതുപോലെ തന്നെ ദർശന പ്രക്രിയ എവിടെ നിന്നുണ്ടാവുന്നു? ദൃഗേന്ദ്രിയത്തിൽ നിന്നുണ്ടാവുന്നു അർത്ഥം. ദർശിക്കപ്പെട്ടതായ പദാർത്ഥം എവിടെ നിന്നുണ്ടാവുന്നു? ആകാശത്തിൽ നിന്നുണ്ടാവുന്നു. അപ്പൊ ഇത് മൂന്നും ആകാശമാകുന്നതിന്റെ മൂന്ന് ഭാവങ്ങളാണ് എന്ന് ബോധിക്കാൻ സാധിക്കും. ഇതുപോലെയാണ് ബാക്കിയുള്ള വിഷയങ്ങൾ നടത്തുക. ഏതൊരു ഇന്ദ്രിയമാണോ ആ ഇന്ദ്രിയത്തിന്റെ വിഷയത്തെ, അതായത് ഇപ്പോ തിരക്ക് പറഞ്ഞതൊക്കെ ഒക്കെ വായുവിൽ നിന്നുണ്ടായതാണ് ഈ തൂക്കിന്ദ്രിയം. ആ വായുവിൽ ആ തൂക്കിന്റെ വിഷയം എന്താ? സ്പർശം. സ്പർശവും വായുവിൽ നിന്നുണ്ടായതാണ്. ഇപ്പോ ഇങ്ങനെ സ്പർശിക്കുന്നുള്ളത് ഇന്ന സ്പർശമാണ്, ചൂടാണ്, കൃഷ്ണാണ്, ബന്ധമാണ് ഈ നോക്കാൻ ബോധിക്കുന്നുണ്ടല്ലോ. അപ്പോ ഈ വായുവാകുന്ന ഒന്നിൽ നിന്ന് വേറെയല്ല എന്ന് ബോധിക്കേണ്ടത് നോക്കാം. സ്പർശേന്ദ്രിയമാകുന്ന തൊക്കും, അതായത് തൊഴിലിന്ദ്രിയവും, സ്പർശിക്കലാകുന്ന പ്രക്രിയയും, സ്പർശമാകുന്ന അനുഭവവും വായുവിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ വായുവാകുന്ന ഒന്നില്ല എന്ന് വിചാരിക്കുക, ഈ മൂന്നും ഉണ്ടാകാനില്ല. ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ അഞ്ചനെയും നിരൂപിക്കുന്ന സമയത്ത് പഞ്ചേന്ദ്രിയങ്ങളും ആ പഞ്ചേന്ദ്രിയങ്ങളും ശബ്ദസ്പർശങ്ങളാകുന്ന വിഷയങ്ങളും ഈ പഞ്ചേന്ദ്രിയങ്ങളെ വിട്ടുനിൽക്കുന്നില്ല. ഈ പഞ്ചേന്ദ്രിയ ആകാരങ്ങളാണ് എന്നർത്ഥം. ആ പഞ്ചേന്ദ്രിയങ്ങളാവട്ടെ അഹങ്കാരത്തെ വിട്ടുനിൽക്കുന്നില്ല, പഞ്ചഭൂതങ്ങളാവട്ടെ അഹങ്കാരത്തെ വിട്ടുനിൽക്കുന്നില്ല എന്നർത്ഥം. അഹങ്കാരമാവട്ടെ മനുഷ്യനെ വിട്ടു നിൽക്കുന്നില്ല, മനസ്സ് മഹത്തത്വത്തെ വിട്ടു നിൽക്കുന്നില്ല, മഹത്തത്വം പിന്നെ മായയെ വിട്ടു നിൽക്കുന്നില്ല. നോക്കുമ്പോൾ ബ്രഹ്മം തന്നെയാണ് ക്രമേണ ഈ വിശ്വാധാരമായി പ്രകാശിക്കുന്നത്, അല്ലെങ്കിൽ അനന്ത കോടികൾ എന്ന് കരുതപ്പെടുന്നതായ ദൃശ്യങ്ങൾക്കൊക്കെ തന്നെയും ആശ്രയമായിരിക്കുന്നത് സത്താ മാത്രമായിരിക്കുന്ന ബ്രഹ്മമാണ് എന്ന് നോക്കുന്നത്. അപ്പൊ ഞാൻ ഈ ദ്രഷ്ടാവ ദൃശ്യം ഇംഗ്ലീഷ് പറയുന്നത് സബ്ജക്ട് ഒബ്ജക്ട് ഈ രണ്ടെണ്ണമുണ്ടോ, ഈ രണ്ടെണ്ണം വേറെ ആവുമ്പോഴല്ലേ ഇവിടെ അനുഭവം ഉണ്ടാവും, ഇത് വേറെ ആണെന്നുള്ള തോന്നുക. ഇതാണ് ഞാനില്ല അത് ഒന്നാണ് എന്നാണ് തത്വമസി വാക്യം പിന്നെ സമർത്ഥിക്കുന്നത് എന്നർത്ഥം. അപ്പൊ അത് അല്പമായാലും അനല്പമായാലും സൂക്ഷ്മമായാലും സ്ഥൂലമായാലും ഒന്നുതന്നെയാണ്. സാധാരണ തത്വമസി മഹാവാക്യം ആത്മബ്രഹ്മൈക്യത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കാറ് എന്നർത്ഥം. മറ്റുള്ളതൊക്കെ ചൂട്ടുള്ളതായ ശാസ്ത്രങ്ങളെ കൊണ്ട് കഴിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ അതിനെ വിശാലമായിട്ട് വീക്ഷിക്കുമ്പോൾ എവിടെയും ഈ തത്വമസി മഹാവാക്യം ഉപയോഗപ്പെടും. തത്വമസി മഹാവാക്യം കൊണ്ടാണ് ഈ ത്രിപുടിയെ നിരൂപിക്കേണ്ടത്. ത്രിപുടി വാസ്തവത്തിൽ തന്നിൽ നിന്ന് വേറെയല്ല, അതായത് ആര് അറിയുന്നുവോ അറിയപ്പെടുന്ന വസ്തുവിന് അയാളിന് വേറെയല്ല എന്നർത്ഥം. അങ്ങനെ ആ അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവും അറിവും കൂടി ചേർന്നതാണോ ഈ ത്രിപുടി എന്ന് പറഞ്ഞത്. ഇത് മൂന്നും വേറെയല്ല എന്നുള്ളതിനെ കാണിക്കുകയാണ് തത്വമസി മഹാവാക്യം ചെയ്യുന്നത് എന്നർത്ഥം. ഇതിനെ ബോധിപ്പിക്കുന്നു ഈ വേദവാക്യം കൊണ്ട്. അതിനെ വേണ്ട പോലെ ഗ്രഹിക്കാത്തത് കൊണ്ടാണ് ദ്വൈതഭാവം പിന്നെയും നിലനിൽക്കാനുള്ള എന്നർത്ഥം. ഇത് ബ്രഹ്മോപാസന കൊണ്ട് ഇല്ലാതെ കാണിക്കുന്നു. ബ്രഹ്മം അഭേദ സ്വരൂപമാണ്. അങ്ങനെ ചെയ്തൂടെ എന്തുകൊണ്ട് തന്നെ ബ്രഹ്മോപാസന ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ബ്രഹ്മം തന്നെ തന്നെയുള്ള വസ്തുവാണ്. അന്വേഷിച്ചു കൊണ്ട എനിക്ക് ബ്രഹ്മോപാസന ചെയ്യണം എന്ന് വിചാരിക്കുന്നു. എവിടെയാ പോകുന്നത്, എവിടുന്ന കിട്ടിയ ബ്രഹ്മത്തെ എവിടുന്ന കാണാൻ സാധിക്കുക, എവിടുന്ന അറിയാൻ സാധിക്കുക എന്ന് അന്വേഷിക്കുന്ന താൻ തന്നെ ബ്രഹ്മമാണ്. തന്നിൽ നിന്നല്ല അന്യമല്ലാതെന്നും ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല കാരണം. പക്ഷേ അത് ഈ ത്രിപുടി സ്വരൂപമായുള്ള അനുഭവങ്ങളെ കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മറവിയിരിക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. അപ്പൊ അത് ഞാൻ മറവിനെ തീർക്കാവുന്ന അഭ്യാസം ചെയ്യുന്നു. തന്നിൽ തന്നെ താനായി വളരുന്ന ആത്മസ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തെ അറിയാനും ഉപാസിക്കാനും കഴിയും. അതിനെന്ത് ചെയ്യണം, അതാണ് നാലാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്. നാനാഛിദ്രഘടോദരസ്ഥിത മഹാദീപപ്രഭാഭാസ്വരം ജ്ഞാനം യശ്വരി ചക്ഷുരാധികരണദ്വാരാ ബഹിർപന്തതേ ജാനാമീതി തമയോ മന്ദവനുപാത്യേവം പ്രപഞ്ചവത് തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമഃ ശ്രീ ദക്ഷിണാമൂർത്തയേ. നാനാഛിദ്രഘടോദരസ്ഥിത മഹാദീപപ്രഭാഭാസ്വരം അനേകം ദ്വാരങ്ങളുള്ളതായ ഒരു ഘടത്തിൽ പല ഓർഠകളും ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുടത്തിന്റെ ഉള്ളില് നല്ലൊരു വിളക്ക് കത്തിച്ചു വെച്ചു കൊടുക്കുന്നു. ആ വിളക്കിന്റെ പ്രകാശം മുഴുവൻ കത്തൽ ദ്വാരങ്ങളിൽ കൂടെ പുറമേക്ക് ഒഴുകുന്നു, ഒഴുകാനിടയായിരിക്കുന്നു. അപ്പൊ അകത്ത് കേന്ദ്രീകരിച്ച് നിൽക്കുന്നില്ല ആ പ്രകാശം, പുറമേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ ഒഴുകി പോകാൻ കാരണം, ഈ ദ്വാരങ്ങളാണ്. ഇതുപോലെ ശരീരത്തെ ഒരു ഘടമായിട്ട് നിങ്ങൾ സങ്കല്പിക്കുന്നു വെച്ചാൽ അതിന് ഉണ്ടാക്കിയിട്ടുള്ളതായ നാനാതരത്തിലുള്ള ദ്വാരങ്ങളാണ് ഈ ഇന്ന് നിയമം മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ദ്വാരങ്ങളിൽ കൂടെ ഒരാളുടെ ബോധം എപ്പോഴും പുറമേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് അവിദ്യ എന്ന് പറഞ്ഞത്. ഇങ്ങനെ അവിദ്യാസ്വരൂപമായി തീരുന്നു ആ കാരണം കാരണത്താൽ. എന്നിട്ട് ഓരോരോ വസ്തുക്കളെ ഇതായിരുന്നു ഞാൻ കേൾക്കും, ഇത് ഞാൻ കേൾക്കും, അത് ഞാൻ അർജുനെ അത് അത് ഇന്നാളാണ് ഇതിന്നാളാണ് ഇതിന്നതാണ് ഇതിന്നതാണ് ഇങ്ങനെയൊക്കെ ബോധിക്കും. രണ്ടോ ആ ബോധം പുറത്തേക്ക് പോയിട്ട് കണ്ണുകൊണ്ട് രൂപങ്ങളെയൊക്കെ ബോധിക്കുന്നു. ചെടി കൊണ്ട് ശബ്ദങ്ങളെ, നോക്കുകൊണ്ട് ഗന്ധങ്ങളെ, ആവ് കൊണ്ട് ദുഃഖങ്ങളെ, പൊക്കുകൊണ്ട് പ്രശ്നങ്ങളെയൊക്കെ അറിയുന്നു. ഇനി അറിയപ്പെടുന്ന വസ്തുക്കളൊക്കെ തന്നിൽ നിന്ന് വേറെയാണ് എന്ന് തോന്നുന്ന അതല്ലാന്ന് ബോധിയായി തീരും. ആ ദ്വാരങ്ങളെ അകത്ത് അകത്ത് ഈ ബോധം കേന്ദ്രീകരിച്ചാൽ എന്നൊക്കെ എല്ലാ ദ്വാരങ്ങളെയും മടക്കുന്നതിന് ചോദ്യം ഈ പുറം എനിക്ക് കേന്ദ്രീകരിക്കേണ്ടിയാവുന്നു. അപ്പൊ ജനലിന് തുറന്നിട്ടിട്ടുണ്ട് എന്നറിയില്ല എന്ന് വിചാരിച്ചു. അപ്പൊ ജനലിൽ കൂടെ നോക്കാനുള്ള പ്രവണതയുണ്ടാവും. ആരാ കൊണ്ട് എന്താണ് വരുന്നത്? അങ്ങനെ പുറമേ ഉള്ളതിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ജനല് അടച്ചു കഴിഞ്ഞാലോ, വാതിലും ജനലും അടച്ചു കഴിഞ്ഞാൽ താൻ മാത്രമേ ഉള്ളൂ എന്ന് വരുമ്പോൾ തന്നെ മാത്രമേ അറിയുള്ളൂ അല്ലെങ്കിൽ കാണുന്നു. പുറമേക്കുള്ളതായ കാര്യങ്ങളൊക്കെ തുറന്നു വരുമ്പോൾ പുറമേ ഉള്ളതായ വസ്തുക്കളെയും വാലുകളെയും കാണാനുള്ളത് സ്വാഭാവികമാണ്. ഇതുപോലെ ഇന്ദ്രിയ മനസ്സുകൾ തുറന്നു കിടക്കുന്നതായ സമയത്ത് വലിയുള്ളതായ വസ്തുക്കളെയൊക്കെ ബോധിക്കാനുള്ള കാര്യം, വലിയുള്ള വസ്തുക്കൾ എന്താ ജാനാമീരി തമയോ ഭഗവാൻ ഉപാഖ്യത തമസം ജഗത്. ഈ തമസ ജഗത്തും ഞാൻ ഇതിനെ അറിയുമോ, ഇതിനെ അറിയുമോ, ഇതിനെ അറിയുമോ എന്ന് എഴുതിയൊക്കെ നിങ്ങൾ അറിയുന്നതായിട്ട് പറയുമ്പോ ആ അറിയപ്പെടുന്ന വസ്തുക്കളൊക്കെ അറിയുന്നവനായിരിക്കുന്ന താൻ തന്നെയാണ് എന്ന് ബോധിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ചിന്തിച്ചതറിപ്പോയി ഈ ബോധം, ചിന്തിച്ചതറിപ്പോയിട്ടുള്ളതായ ആ ബോധത്തെ ഈ ഇന്ദ്രിയ മനോബുദ്ധികളെ അടക്കുമ്പോഴല്ലാതെ ഒരാൾക്ക് കേന്ദ്രീകരിക്കാൻ കഴിയില്ല. കേന്ദ്രീകരിച്ചാലേ തന്നെ അറിയാൻ കഴിയുള്ളൂ. തന്നെ അറിയാൻ കഴിയുമ്പോഴാണ് തന്നിൽ നന്യമായിട്ട് മനസ്സിലാണ് ബോധ്യം. അതൊക്കെ തന്നിൽ ശബ്ദാദി വിഷയങ്ങളില്ല, അതുപോലെ തന്നെ ദീർഘാദി ഇന്ദ്രിയങ്ങളില്ല. ഈ ദീർഘാദി ഇന്ദ്രിയങ്ങളോ ശബ്ദാദി വിഷയങ്ങളോ സ്പർശിക്കാതിരിക്കുന്ന സമയത്ത് താൻ താനായി തീരുന്നു, തന്റെ സുസ്വരൂപത്തെ അറിയാതായി തീരുന്നു. അപ്പോ ശബ്ദാദി വിഷയങ്ങളും ദീർഘാദി ഇന്ദ്രിയങ്ങളും അവയ്ക്ക് ആശ്രയമായിരിക്കുന്ന ആകാശാദി പഞ്ചഭൂതങ്ങളും എല്ലാം തന്റെ തന്നെ രൂപവിശേഷം സ്വർണവിശേഷം അല്ലാതെങ്കിലും വേറെ അല്ല എന്ന് ബോധ്യാവുന്നു. ഈ അങ്ങനെ തൃക്കും ദൃശ്യവും രണ്ടല്ലാതെ ഒന്നായിട്ട് അനുഭവപ്പെടുന്നു. നട്ടം അവിടെ ഭേദഭാവങ്ങൾ അവസാനിക്കുന്നു. ഈ അതുവരെയും ഭേദഭാവം പിന്നെയും പിന്നെയും വർദ്ധിക്കാനിടയായിട്ടുണ്ടായിരിക്കുന്നു. ഈ ഭേദമാണ് ബന്ധത്തിന്റെ ഹേതുവായിട്ടുള്ളത്. അത്തരം വസ്തുക്കളിൽ ഓരോന്നിലും ഓരോ വിധത്തിലുള്ള അനുഭവങ്ങളെ സങ്കല്പിക്കുക. അനുഭവം മനസ്സിന്റെ വൃത്തിയാണ്. ഈ സുഖമോ ദുഃഖമോ അല്ലെങ്കിൽ നന്മയോ തിന്മയോ ഒന്നും ഈ പദാർത്ഥത്തിലില്ല. ഇതെല്ലാം തന്നെ കല്പന മാത്രമാണ്. അങ്ങനെ കല്പനാ മാത്രങ്ങളായിട്ടുള്ള അനുഭവങ്ങളെ ഒക്കെ സത്യമായി വിശ്വസിച്ച് അതിനെ ഇനി അനുഭവിക്കുന്ന ഇനി അനുഭവിക്കുന്നു വഴിയും ആഗ്രഹത്തെ വർദ്ധിപ്പിക്കുന്നു. തത്വ ആഗ്രഹങ്ങൾക്ക് അനുരൂപങ്ങളായിട്ടുള്ള വിഷയങ്ങളെ സാധിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കർമ്മം ചെയ്യും. ഈ കർമ്മം ചെയ്യുക അറിഞ്ഞാൽ ആ കർമ്മഫലങ്ങളെ അനുഭവിക്കേണ്ടതായി വന്നു. അതിന് പിന്നെയും പിന്നെയും ജന്മങ്ങൾ വർദ്ധിക്കുന്നു. ഇതാണ് സംസാരകമിന്റെ സ്വഭാവം. അപ്പോ ദൃഗ്ദൃശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അധ്യാരോപ അധിഷ്ഠാനങ്ങൾക്ക് ദ്വിത്വമുണ്ട് എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള തോന്നലാണ് ഇതിന്റെ കാര്യം. ദ്വിത്വമില്ല, ആ അടിസ്ഥാനപരമായിരിക്കുന്ന രണ്ട് രൂപത്തിലേ ഈ സംസാരത്തെ അറിയുന്നുള്ളൂ. ഒന്നുകിൽ അധ്യാരോപമോ അധിഷ്ഠാനവുമായിട്ട് അല്ലെങ്കിൽ ദൃഗ്ദൃശ്യവുമായിട്ട് എന്നർത്ഥം. ഇപ്പൊ പുത്രനെ അച്ഛനെയും മറക്കാൻ സാധിക്കില്ല. അച്ഛൻ ഹേതുവായിട്ടാണ് ഞാൻ ഉണ്ടായത്, അച്ഛനില്ലെങ്കിൽ ഞാനില്ല എന്നവര് ബോധിക്കാൻ കഴിയുമല്ലോ. പക്ഷേ ഞാൻ അച്ഛനല്ല, അച്ഛൻ ഞാനുമല്ല, ഞാൻ വേറെ അച്ഛൻ വേറെ എന്നും ബോധിക്കുന്നു. അപ്പൊ ഈ ദ്വിത്വം എങ്ങനെ ജാതകതായി തീരെ വാസ്തവത്തിൽ ഈ പുത്രന് ഉണ്ടായത് എന്തുകൊണ്ടാണ്? അച്ഛൻ ഹേതുവായിട്ടാണ് എന്ന് പറയുന്നു. അച്ഛനും അമ്മയും ഹേതുവായിട്ടാണ്. അച്ഛനും അമ്മയും ഇല്ലാന്ന് ചെന്നാൽ പുത്രനുണ്ടാകാൻ ഇല്ലാണ്. പക്ഷേ അത് മറിച്ചു എന്ന് ചിന്തിച്ചു നോക്കൂ, പുത്രനില്ലെങ്കിൽ അച്ഛനും അമ്മയും ഇല്ല. ഒരാൾ അച്ഛനാകുന്നത് എപ്പോഴാണ്? പുത്രൻ ഉണ്ടാവുമ്പോഴാണ്. ഈ കല്യാണം എന്ന് വെച്ചു കൊറേ കാലം കഴിഞ്ഞു. എന്നിട്ട് മകൻ ഉണ്ടായില്ല, ഇയാൾ അച്ഛനാവുമോ? അതില്ലാന്നർത്ഥം. ഇതുപോലെ അമ്മയാകുന്നത് എപ്പോഴാണ്? സ്ത്രീ പ്രസവിക്കുമ്പോ പുത്രനുണ്ടാവുമ്പോൾ എന്നർത്ഥം. പുത്രനുണ്ടായില്ലെങ്കിൽ അമ്മ അമ്മയല്ല, അച്ഛൻ അച്ഛനുമല്ല, താൻ മകനുമല്ല എന്ന് പറഞ്ഞു എന്നർത്ഥം. അപ്പൊ എങ്ങനെ അച്ഛനും അമ്മയും ഈ തന്റെ പുത്രത്വത്തിന് കാരണമാണോ എങ്കിൽ അതുപോലെ തന്റെ പുത്രത്വം അമ്മയ്ക്കും അച്ഛനും കാരണം, അമ്മയുടെ ഭാവത്തിനും അച്ഛന്റെ കാരണത്തിനും എന്നർത്ഥം. അപ്പോ എപ്രകാരം ഈ ദൃശ്യത്തിന് ഇതൊക്കെ കാരണമാണോ, ഇതൊക്കെ ഇന്ന ദൃശ്യവും കാരണം ഇതൊക്കെന്നുള്ള ഭാവത്തിന്. അപ്പോ ദൃഗ്ദൃശ്യങ്ങൾ വാസ്തവത്തിൽ അഭേദ സ്വരൂപങ്ങളാണ്. ഈ രണ്ടെന്നല്ല, ഒന്നാണ് എന്നർത്ഥം. ഒന്നാണ് എന്ന് ധരിച്ച് എല്ലാം വീക്ഷിക്കുന്നത് രണ്ടായിട്ടുള്ള നിലയിലാണ്, ആഗ്രഹത്തോടു കൂടിയാണ്, അനുഭവങ്ങളൊക്കെ കൊണ്ടാണ്. ഈ അപ്പോ ഇത് വേറെ.
1: ഓം നമഃ ശിവായ. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
2: എന്ന് പറയുമ്പോൾ ഈ സത്ത് തന്റെ അസ്തിത്വമല്ലാതെ മറ്റെന്തോ ഒന്നുകൂടി അറിവില്ലായ്മ എന്ന് പറയുന്ന മറ്റൊരു വസ്തു കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ ഏകം അദ്വിതീയം എന്ന് പറയാൻ കഴിയത്തില്ല. ഇവിടെ പറയുന്ന എന്താണ്? ഏകം അദ്വിതീയം എന്നോട് പറയുന്നത് കേവല സന്മാത്രം വസ്തു, കേവലം സന്മാത്രമായ വസ്തു. ഇത് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെ? നമ്മുടെ ജാഗ്രത അനുഭവത്തെ സ്വീകരിച്ചു കഴിഞ്ഞുകൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകത്തില്ല. ജാഗ്രതത്തിലെ യുക്തികളെ ചിന്തിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ചിന്തിച്ചാലും ഇത് മനസ്സിലാകത്തില്ല. വ്യക്തി എപ്പോഴും ഇതിനെ ചോദ്യം ചെയ്യും, അതെങ്ങനെ സംഭവിക്കും? വ്യക്തി എന്ന് പറയുന്നത് വളരെ താഴ്ന്ന നിലത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് സമാധാനം തരുന്നത്. ഒരു കാരണമില്ലാതെ എങ്ങനെ കാര്യമുണ്ടാകും? ഈ സംസ്കാരമില്ലാതെ കഴിഞ്ഞ ജാഗ്രതയിലെ കാര്യങ്ങൾ ഞാൻ എങ്ങനെ സ്മരിക്കും? ഈ സംസ്കാരം സുഹൃത്തി ശേഷിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഇതിന്റെ രണ്ടിനെയും ബന്ധിപ്പിച്ച് ഇന്നലെ കണ്ട പശുവിനെ ഇന്ന് ഓർക്കുന്നു, ഇതിനിടയ്ക്കൊന്ന് ഉറങ്ങി, ഉറന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഓർക്കുന്നു, ഇന്നലെയും ഇന്നലെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടയ്ക്കെന്തോ ഉണ്ട്. എന്താണ് സംസ്കാരമാണ്? അനുഭവം നഷ്ടപ്പെട്ടു, ഇന്നലത്തെ അനുഭവം ഇന്നലെ പോയി. പക്ഷെ ഇന്ന് ആ സംസ്കാരമുള്ളതുകൊണ്ട് ഇന്നലത്തെ അനുഭവത്തെ ഇന്ന് സ്മരിക്കാൻ കഴിയുന്നു. ഇടയ്ക്ക് ഒരു സുഷുപ്തി വന്നിട്ട് സുഷുപ്തിയിലും ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ആ സംസ്കാരം എവിടെയിരുന്നു? അത് അജ്ഞാനത്തിലിരുന്നു. ആ അജ്ഞാനം എവിടെയിരുന്നു? സുഷുപ്തിയിലിരുന്നു. അതെങ്ങനെ അറിയാം? ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു. ഈ പറയുന്ന ഞാനീ പറഞ്ഞതെല്ലാം എന്താണ്? യുക്തിയാണ്. യുക്തിയിൽ ഇങ്ങനെ ഇത്രയും ചിന്തിക്കാൻ കഴിയും. യുക്തിയിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് യുക്തം തന്നെ. പക്ഷേ ശ്രുതി എന്താ പറയുന്നത്? ഏകം അദ്വിതീയം, ഏകവും അദ്വിതീയവും. അവിടെ വാസനയുണ്ടെന്നോ സംസ്കാരമുണ്ടെന്നോ അജ്ഞാനമുണ്ടെന്നോ ഈ ശ്രുതിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറയുന്നു കേവല സന്മാത്രം വസ്തു യഥാവതമഹ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. അത് യുക്തിയും അനുഭവം വിട്ടിട്ട്, ജാഗ്രത അനുഭവം ജാഗ്രത യുക്തിയും വിട്ടിട്ട് പരമാർത്ഥ നിലയെ ചിന്തിച്ചു നോക്കിയാൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു. തഥാ അതുപോലെ തന്നെയാണ് പ്രാഗുത്പേ ഉത്പത്തേരവി സർവം സന്മാത്രം. ഇത് മനസ്സിലായാൽ മനസ്സിലാവും എന്താണ്? പ്രാഗുത്പത്തേഹെ ഉത്പത്തിക്ക് മുമ്പ് സർവവും കേവലമായ സ്വത്ത് മാത്രം. അതുകൊണ്ട് പരമാർത്ഥികമായ നിലയെ ജാഗ്രത അനുഭവവും സുഷുപ്തിയും ജാഗ്രത അനുഭവം യുക്തിയും വിട്ടിട്ട് സുഷുപ്തിയിലെ മനസ്സിലാക്കണം, ചിന്തിച്ച് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് സത്തു മാത്രം അവഗച്ഛന്തി സുഷുപ്തി അസ്തിത്വം. ശരി, ബാക്കിയെല്ലാം നിഷേധിച്ചു. എന്തുകൊണ്ട് അസ്തിത്വത്തെ നിഷേധിക്കാൻ പറ്റുന്നില്ല? ഇവിടെ പറയുന്നത് സൻ മാത്രം, അതിനെ നിഷേധിച്ചുകൂടി, അത് സത്യമല്ല. എന്തുകൊണ്ട്? ഞാൻ സത്തനായി നിഷേധിക്കാൻ പറ്റുന്നില്ല. എനിക്ക് പറയാൻ പറ്റും ഞാൻ ഒന്നിനെ അറിഞ്ഞില്ല, ജാഗ്രത അറിഞ്ഞില്ല, സ്വപ്നം അറിഞ്ഞില്ല. അത് മാത്രമല്ല, നമ്മൾ സാധാരണ അറിഞ്ഞു എന്ന് പറയുന്ന അജ്ഞാനം അതിനെ അറിഞ്ഞില്ല. ധൈര്യമായിട്ടും പറയാം, ഉറപ്പിച്ചു പറയാം, സുഷുപ്തിയിൽ ഞാൻ അജ്ഞാനത്തെ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ സുഷുപ്തി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന അജ്ഞോഹം അജ്ഞോഹം, ഞാൻ അജ്ഞനാണ് അജ്ഞനാണ് ഉറങ്ങാൻ കഴിയാതിരുന്നത്. ഇപ്പൊ എങ്ങനെയാണോ അജ്ഞനാണെന്ന് പറയുന്നത്, അതുപോലെ സുഷുപ്തി ഇത് തുടർന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ അജ്ഞനാണ്. അങ്ങനെ പറയുന്നില്ലല്ലോ, അതുകൊണ്ട് അവിടെ അജ്ഞാനത്തെയും അറിഞ്ഞില്ല, മറിച്ച് ഒരു കാര്യം എനിക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല. എന്താണോ, എനിക്ക് സുഷുപ്തി അനുഭവം ഉണ്ടായില്ല, ഞാൻ ഉറങ്ങിയില്ല, അത് പറയാൻ പറ്റുന്നില്ല. അവിടെ എനിക്ക് പറയേണ്ടി വരുന്നു ഞാൻ സ്വപ്നനായിരുന്നു. അവിടെ തന്റെ അനുഭവങ്ങളെല്ലാം നിഷേധിക്കാൻ പറ്റും, പക്ഷെ തന്നെ നിഷേധിക്കാൻ പറ്റുന്നു. എന്തുകൊണ്ടത്? പരാമർശ സംഭവം എന്ന് പറയുന്നു. സുപ്ത ഉത്ഥിതസ്യ പരാമർശ, ഉറക്കത്തിൽ നിന്നും ഒന്നും പറയുന്നു ഞാൻ ഉറങ്ങി, ഞാനൊന്നും അറിഞ്ഞില്ല. അപ്പൊ അവിടെ ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. അതുപോലെ എന്റെ അസ്തിത്വത്തെ അവിടെ നിഷേധിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എന്റെ അസ്തിത്വത്തെ അവിടെ അംഗീകരിക്കേണ്ടി വരുന്നു. ആ അസ്തിത്വമാണ് ഞാൻ, അതില്ലാതാകുന്നില്ല, ശൂന്യമാകുന്നില്ല, നഷ്ടപ്പെടുന്നില്ല. അസ്തിത്വത്തെ സ്മരിക്കുന്നത് കൊണ്ട് സന്മാത്രം അതിനെ നിഷേധിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഇത് വളരെ സ്പഷ്ടമാണ്. കേവല യുക്തിയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇത് യുക്തിയുടെ വിഷയമല്ല. കേവല വസ്തുവിധി തഥാ പ്രാഗുത്പത്തേ, ഇത് മനസ്സിലാക്കിയാൽ ഇതുപോലെ മനസ്സിലാക്കാം. ഉത്പത്തിക്ക് മുമ്പും സത്തായിരുന്നു, അദ്വിതീയമായിരുന്നു, ഏകവുമായിരുന്നു, ഈ സത്തിൽ നിന്ന് വർണ്ണവിടെ പറയുന്നു അഗ്രയെ സൃഷ്ടിക്കുന്നു മുമ്പ്. അടുത്ത് പറയുന്ന സൃഷ്ടിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സൃഷ്ടിക്കുന്നു മുമ്പ് അസ്തിത്വം നിലനിന്നിരുന്നു, ഒരസ്തിത്വം സൃഷ്ടിക്കുന്നു മുമ്പ് ഉണ്ടായിരുന്നു, ഈ ഉണർവിന് മുമ്പും ഉണ്ടായിരുന്നു ഒരസ്തിത്വം, കേവല അസ്തിത്വം. അതിങ്ങനെ ഉണർവിനും ഉറക്കത്തിനുമായി അസ്തിത്വം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുതന്നെ സൃഷ്ടി പ്രളയങ്ങളിൽ അസ്തിത്വം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിടയ്ക്ക് ഇങ്ങനെ സൃഷ്ടി സംഭവിക്കുന്നു, വീണ്ടും പ്രളയത്തിലേക്ക് പോകുന്നു. ഒരു ജാഗ്രത സംഭവിക്കുന്നു, വീണ്ടും സൃഷ്ടിയിലേക്ക് പോകുന്നു. അതിൽ അനുസ്യൂതമായിരിക്കുന്ന ഈ അസ്തിത്വം, അതിനാണ് തത് എന്ന് പറയുന്നത്. ഈ അസ്തിത്വം അത് തോമസി അടുത്ത് പറയുന്നതാണ്, അത് നീയാണ്, അതാണ് നിന്റെ സ്വരൂപം. അതിന് ദൃഷ്ടാന്തം പറഞ്ഞു, ഉപാചാരം ഗുണം വികാരവും നാമധേയം. കാരണം നീ സൃഷ്ടിച്ചു, നീ സൃഷ്ടിക്കപ്പെട്ടവനാണ്, അല്ലെങ്കിൽ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നൊക്കെ നീ കരുതുന്നു. അങ്ങനെ കരുതുകയാണെങ്കിൽ, തന്നെ ഒരു സൃഷ്ടിയായി കരുതുകയാണെങ്കിൽ, സൃഷ്ടിയായിരിക്കുന്ന നീ ഏതിൽ നിന്നാണോ നിന്നെ സൃഷ്ടിച്ചത് നിന്ന് അന്യമല്ല, നീ അതാണോ തത്. ആണ് തത്വംസയിൽ തത് പറയുന്നു. ആ തത് അതാണ് നീ എന്ന് പറയുമ്പോൾ ഇവിടെ സേതുവേദവും താൻ എന്നാരാണോ ശരീരത്തോടും മനസ്സിനോടും തന്റെ ചുറ്റുപാടുകളോടുമെല്ലാം ചേർത്ത് തന്നെ കുറിച്ച് ചിന്തിച്ചു ധരിച്ചു വച്ചിരിക്കുകയാണ്, ഞാൻ ഇന്നതാണ്. അതിനെ നിഷേധിക്കുന്നു, ഇനി അതെല്ലാം മറിച്ച് തത്. അത് തത്വമസി മനസ്സിലാക്കുന്നതിന് എന്താണോ ഇവിടെ ഇപ്പോ ഭക്ഷ്യകാലം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് വളരെ ലളിതമായി മനസ്സിലാക്കും. അതിനു വേണ്ടിയിട്ട് ഒരു ഈശ്വരൻ, സഗുണനായ ഒരു ഈശ്വരൻ, പിന്നെ നിർഗുണനായ ഒരു ഈശ്വരൻ, പിന്നെ അത്മജ്ഞനായ ജീവൻ, പിന്നെ ഇതത് ഒന്ന് തത്ത് മറ്റൊന്ന് ത്വം, അതിന് പരസ്പര വൈരുദ്ധ്യം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്, അതിനെ ഉപേക്ഷിക്കുക. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയല്ല ഇവിടെ ശ്രുതി പറയുന്നത്. ശ്രുതി പറയുന്ന എന്താണോ, വളരെ ലളിതമായി പറയുന്ന എന്താണോ, നീ സുഷുപ്തിയിൽ നീ അസത് മാത്രമായിരുന്നു. വളരെ ലളിതമായി പറയുന്നു, നീ ആ സത്താണ്, സദേവ അതാണ് തത്. സുഷുപ്തിയിലുണ്ടായിരുന്ന ആ സത്ത്, എന്റെ അസ്തിത്വം അതാണ് തത്, അതാണ് നീ, ബാക്കിയൊന്നുമല്ല. ബാക്കി എന്താണ്? ജാഗ്രതയിലെ ഈ ഇതം ബുദ്ധി, ജാഗ്രതയിലെ ഈ നാമരൂപാനുഭവം, ഈ ജാഗ്രതയിലെ യുക്തിയും മറ്റു കാര്യങ്ങളുമല്ല, ഇതൊന്നുമല്ല നീ. നീ സുഷുപ്തിയിലെ എന്താണ്? അസത് സദേവ, അവിടെ ഏകവും അദ്വിതീയവുമായിരുന്നു. അപ്പൊ തത് അത് തോമസി അതാണ് നീ. വളരെ എളുപ്പമാണ്, അവിടെ ഈശ്വരനിലേക്ക് ഒന്നും പോകേണ്ട കാര്യം വരുന്നില്ല. ശ്രുതി അത് നേരിട്ടാണ് വ്യക്തമായിട്ട് ബോധിപ്പിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് ഒരാൾക്ക് മനസ്സിലാകും എന്താണോ, കേവല സസ്വരൂപനാണ് താൻ, താൻ കേവലം അസ്തിത്വമാണ്. അങ്ങനെ മനസ്സിലാക്കിയാലേ തനിക്ക് ജന്മ നാശങ്ങളില്ല എന്നും താൻ നിത്യമുക്തനാണെന്നും എല്ലാം ഗ്രഹിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വീണ്ടും അവൻ സ്വയം തന്നെ സംസാരിയായിട്ട് തന്നെ അനുഭവം, അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കും. അപ്പൊ തത്വമസ്യം മനസ്സിലാക്കുന്നത് ഒരു ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കുന്നത് സുഷുപ്തിയിലൂടെയാണ്, അല്ലാതെ ഈശ്വരനിലൂടെ അല്ല. അതിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അത് വന്നാൽ ആശയം എല്ലാം മാറിക്കും, ഒരിക്കലും പിടികിട്ടത്തില്ല. ഇവിടെ അത് നേരിട്ട് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. വാദം എപ്പോഴും സൃഷ്ടിയുമായി ബന്ധപ്പെടുത്തിയാ പറയുന്നു. കാരണം ഇവിടെ ഈ ശ്രോതാവ് ഈ സൃഷ്ടിയിൽ അഭിമാനിച്ചിരിക്കുകയാണ്, തന്റെ ശരീരം ഉൾപ്പെടെയുള്ള ഈ സൃഷ്ടി, തന്റെ ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തിൽ അഭിമാനിച്ചിരിക്കുകയാണ്. ഇത് താനാണ്, താൻ ഇതിന്റെ ഭാഗമാണെന്നെല്ലാം കരുതിയിരിക്കുന്നു. അവന്റെ ബുദ്ധി ഒരിക്കലേക്കും ആ സത്തിലേക്ക് പോകുന്നു. സുഹൃത്തിയിൽ അവശേഷിക്കുന്ന ആ കേവലമായ സത്തിലേക്ക് പോകുന്നു. ഇതിലെല്ലാം ബുദ്ധി തിരിഞ്ഞു കിടക്കുകയാണ്. അത് അതിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സൃഷ്ടിയെ വിശദീകരിക്കുന്നത്. സൃഷ്ടിയെ വിശദീകരിക്കുന്ന ആ സൃഷ്ടി പ്രക്രിയ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടല്ല, എന്റെ ഈ അനുഭവം ഇത് സൃഷ്ടിയാണ്. ഈ അനുഭവത്തിൽ താൻ ഭ്രമിച്ചിരിക്കുകയാണ്. ഇതാണ് താൻ, തന്റെ അനുഭവമാണ് ശരി. അതിലിങ്ങനെ ഭ്രമിച്ചിരിക്കുന്നു. അവിടെ ശ്രുതി ബോധിപ്പിക്കുന്നു എന്താണോ, ഈ അനുഭവം ഇങ്ങനെ ഉണ്ടായി. ഈ അനുഭവം കേവലം സൃഷ്ടി. എവിടെ നിന്നുള്ള സൃഷ്ടി? സത് ഏകം അദ്വിതീയം, ഏകവും അദ്വിതീയവുമായിട്ടുള്ള സത്തിൽ നിന്നുള്ള സൃഷ്ടിയാണ്. ആ സൃഷ്ടിയിൽ നീ ഭ്രമിക്കരുത്, ആ സൃഷ്ടിയിൽ നീ അഭിമാനിക്കരുത്. മറിച്ച് നീ എന്താണോ ആ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന സത്താണോ, അത് ഏകവും അദ്വിതീയവുമാണോ, അതിന് ഇതാണെന്നും ധരിക്കരുത്. കാരണം ഇവിടെ ഏകമായി അനുഭവപ്പെടുന്നില്ല സൃഷ്ടി, സൃഷ്ടിയുടെ അദ്വിതീയമായി അനുഭവപ്പെടുന്നില്ല. ഇനി സൃഷ്ടിയിൽ തന്നെ ഒരാൾക്ക് ഏകമായും അദ്വിതീയവുമായും അനുഭവപ്പെടാമെങ്കിൽ പിന്നെ തത്വമസിയുടെ ആവശ്യമില്ല. അപ്പോഴാണ് ഉപദേശമെല്ലാം അവസാനിക്കുന്നത്. പക്ഷെ അങ്ങനെ അനുഭവപ്പെടുന്നില്ല. ഇവിടെ സൃഷ്ടി അനുഭവപ്പെടുന്നുണ്ട്, സൃഷ്ടി പ്രത്യക്ഷമാണ്. അത് ഇതം ബുദ്ധിക്ക് വിഷയമാണ്. ഈ അനുഭവത്തിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല, ഏത് തത്വം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഏതൊരു ജാഗ്രത അനുഭവത്തിൽ നിന്നാണ് നമുക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത, ആ ജാഗ്രത അനുഭവത്തോട് ബന്ധപ്പെടുത്തി, സൃഷ്ടിയോട് ബന്ധപ്പെടുത്തി എന്ന് പറയുന്നു. ഇവിടെ സൃഷ്ടി എന്ന് പറയുമ്പോൾ വളരെ തെറ്റിദ്ധരിച്ചുള്ളതായിരുന്നു. ഇവിടെ സൃഷ്ടി എന്ന് പറയുന്നത് ജാഗ്രത സുഷുപ്തി രണ്ട് അനുഭവങ്ങളും മാത്രം തന്നെയെടുത്താണ് ഇവിടെ സൃഷ്ടി എന്ന് പറയുന്നത്. ആ സൃഷ്ടി എന്ന് പറയുമ്പോൾ താൻ ജനിച്ച കാലം, ഇവിടെ മുമ്പ് പറഞ്ഞല്ലോ ഗമനം, ഭൂമിയിൽ നിന്ന് പോയി ചന്ദ്രലോകത്ത് പോയി തിരിച്ചു വരുന്നു, വരുന്ന വഴിയൊക്കെ പറഞ്ഞു. അവസാനം ഗർഭത്തിലൂടെ ശിശുവായി പുറത്തു വരുന്നു. സൃഷ്ടിക്ക് അതുമായിട്ട് ആ സംസാര ഗതിയുമായിട്ട് സൃഷ്ടിക്ക് ബന്ധമൊന്നുമില്ല. ഇവിടെ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണോ, ഈ ജാഗ്രത, അതാണ് സൃഷ്ടി. ഈ ജാഗ്രതാകുന്ന സൃഷ്ടിയിൽ നീ ഭ്രമിക്കരുത്, അതിലഭിമാനിക്കരുത്. എന്തുകൊണ്ട്? ഈ ജാഗ്രതാകുന്ന ഈ സൃഷ്ടി പരമാർത്ഥത്തിൽ ആ സൃഷ്ടാവ് തന്നെയാണ്. എന്തിരുന്നാണോ ഉണ്ടായത് അത് തന്നെയാണ്. അതിന് അന്നടത്ത് ഉദാഹരണം പറയുന്നു, യഥാ ഇതം ഉച്യത ലോകെ പൂർവാണി ഘടാതി ശുശ്രക്ഷണ കുലാലേന മൃത്പിണ്ഡം പ്രസാദിതം ഉപലഭ്യ ഗ്രാമാന്തരം ഗത്വ പ്രത്യാഗതു അപരാണി തത്രൈവ ഘടശരാവാദി അനേക ഭേദഭിന്നം കാര്യം ഉപലഭ്യ മൃത ഏവ ഇതം ഘടശരാവാദി കേവലം പൂർവാണ ആസീത് ഇതി തഥാ ഇഹാപിച്ചതേ സദേവ ഇതം ആസീത് ഇതി. ഉദാഹരണം പറയുന്നു. എന്നാൽ ഇവിടെ പറഞ്ഞു അഗ്രെ സൃഷ്ടിക്കും മുമ്പെന്ന് പറഞ്ഞു. രണ്ടു തരത്തിൽ പറയാം. ഒന്നിൽ പറയാം സൃഷ്ടിക്കും മുമ്പ്, അല്ലെങ്കിൽ പറയാം ഈ ജാഗ്രതത്തിന് മുമ്പ്. രണ്ടിന്റെയും താല്പര്യം ഒന്ന് തന്നെ. സൃഷ്ടിക്കും മുമ്പ് എന്ന് പറയുമ്പോൾ അതിനെ വിശദീകരിക്കുകയാണ്. ഒരാൾ മൺപാത്രത്തെ ഉണ്ടാക്കുന്ന ഒരാൾ ആദ്യം എന്ത് ചെയ്തു? മണ്ണ് കുഴച്ച് വെള്ളം ചേർത്ത് മണ്ണ് ശരിക്ക് പരുവപ്പെടുത്തി, എന്നാലേ അതിൽ നിന്ന് പാത്രം ഉണ്ടാക്കാൻ പറ്റും. അതങ്ങനെ മണ്ണ് തയ്യാറാക്കി വെച്ചു. ലോകെ പൂർവാണി ഖണ്ഡാദി ശുശ്രക്ഷണ, രാവിലെ അയാൾ എഴുന്നേറ്റ് അയാൾക്ക് നിത്യവൃത്തിക്ക് വേണ്ടി പാത്രം ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിട്ട് ആദ്യം മണ്ണ് തയ്യാറാക്കി, കുലാലയൻ അമൃത് പിണ്ഡം പ്രസാരിത തയ്യാറാക്കി വെച്ചു. ശരിക്ക് വെള്ളമൊക്കെ ചെറുത്ത് ശരിക്ക് തയ്യാറാക്കി വെച്ചു. ഇതൊരാൾ കാണും, ഉപലഭ്യ ഗ്രാമാന്തരം തത്വം, ഒരു വഴിയാത്രക്കാരനെ ഇത് കാണും. അയാള് എവിടെ പോവുകയാണ്, അപ്പൊ വഴിയിലൊരു കുലാലൻ ഇതെല്ലാം ഉണ്ടാക്കി വെക്കുന്ന കാണും. അത് കണ്ടിട്ട് പോയി പ്രത്യാഗതു അപരാന്നെ പോയി മടങ്ങി വന്നു. ഉച്ച കഴിഞ്ഞ് മടങ്ങി വന്നു. മടങ്ങി വന്നപ്പോ എന്താണ്? തത്രൈവ ഘടശരാവാദ്യ അനേക ഭേദഭിന്നം കാര്യം. അവിടെ ആ മൺകൂഞ്ഞ അവിടെ കാണാനല്ല, അതിന് പറയും എന്താണ്, അവിടെ നിറയെ പലതരത്തിലുള്ള പാത്രങ്ങളാണ് നിറഞ്ഞിരിക്കുന്നത്. മുമ്പുണ്ടായിരുന്ന മൺകൂനയുടെ സ്ഥാനത്ത് കാണുന്ന എന്താണ്? പലതരത്തിലുള്ള മൺപാത്രങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഇത് രണ്ടും കണ്ടത് ഖലശരാവാദി അനേക ഭേദ ഭിന്നം കാര്യമുപലഭ്യ. ഇത് രണ്ടും കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് എന്താ സംശയം വരുന്നത്? ഈ കാണുന്ന ഇത്, ഈ കാണുന്ന ഈ മൺപാത്രങ്ങളെല്ലാം മണ്ണ് തന്നെ എന്നുള്ള കാര്യത്തിൽ അങ്ങനെ സംശയം വരും. ചോദിക്കുന്ന എന്താണ്? ദൃഷ്ടാന്തത്തിലൂടെ ഒരുവൻ ആ സുഷുപ്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ, സുഷുപ്തിയിലേക്ക് പോയി ഇതൊന്നുമില്ല എന്നറിഞ്ഞു, ഒന്നിന്റെ അനുഭവം ഇല്ലാതായി, ജാഗ്രത സ്വപ്നങ്ങളുടെ അനുഭവമില്ല, ജ്ഞാനാജ്ഞാനങ്ങളുടെ അനുഭവമില്ല, യാതൊരു അനുഭവം ഇല്ലാതെ കേവലം സന്മാത്രനായി ആ സുഷുപ്തിയിലിരിക്കുന്നവൻ അവിടെ നിന്ന് ഉറങ്ങി, അവിടെ നിന്ന് അവൻ ജാഗ്രതയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനെന്തുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇതെല്ലാം സന്മാത്രമാണെന്ന്? ഇത് കേവലമായ സന്മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് എന്താ പ്രയാസം? ചോദിക്കും. വേറെ ചിന്തിക്കരുത്, അവിടെ അതുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ചാൽ പോയി. എങ്ങനെയാണോ കുലാലന്റെ മൃതനെ കണ്ടവൻ അത് ബോധ്യപ്പെട്ടവനാണ് മനസ്സിലായി എന്താണ്? മൃതവേദം ഘടശരാവാദി കേവലം, ഈ ഘടശരാവാദികളെല്ലാം കേവലമായ മൃത്ത് തന്നെ എന്ന് ബോധ്യപ്പെട്ടെങ്കിൽ ഇതിനും എത്ര അനായാസമായിട്ടാണ്, സഹജമായിട്ടാണ് ഒരാൾ കേവലം തന്റെ അസ്തിത്വത്തെ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് സുഷുപ്തനാകുന്നത്. അവൻ ഉണർന്നു വന്നു കഴിഞ്ഞാൽ അവൻ എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതെല്ലാം കേവലം ആ സത്ത് മാത്രമാണ്? ഇവിടെ വ്യാഖ്യാത പറഞ്ഞത് കേവല സന് മാത്രം വസ്തു, കേവല മാത്രമായ വസ്തുവാണ് എന്ന് മനസ്സിലാക്കുന്നതിന് എന്താ പ്രയാസം? കേവലം പൂർവാണ് ആസേ അതായിരുന്നു. ഇവിടെ പറയുന്ന എന്താണ്? ഞാൻ പകൽ പോയപ്പോ കേവലം മണ്ണായിരുന്നു, തിരിച്ചു വന്നു പാത്രം. ഞാൻ സ്വപ്തനായിരുന്നപ്പോ കേവലം സത്ത് മാത്രം ഉണർന്നു വന്നപ്പോ നാളെ വന്നു. ഇതിനെന്താ മനസ്സിലാക്കാൻ പ്രയാസം? ഇത് തഥാഹാപിച്ചത് അതേപോലെ തന്നെ ഇവിടെയും പറയുന്നത് ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളിൽ നിന്നും മനസ്സിലാകും. എന്താണ് സദേവീതമഗ്ര ആസീ സത് ഏകമേവ ആസീ അദ്വിതീയം. അതുകൊണ്ടിത് താൻ കേവലം അസ്തിത്വം മാത്രമാണ്, താൻ കേവലമായ സത്ത് മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് ഇത്രയും മതി. മറിച്ച് നമ്മുടെ മനസ്സിൽ മറ്റ് പല ചോദ്യങ്ങൾ വരികയും അതിനൊക്കെ സമാധാനം കണ്ടെത്തുകയും ചെയ്യണമെങ്കിൽ പലതും ചിന്തിക്കേണ്ടി. ഇത് തത്വത്തിന്റെ പ്രകാശനം എന്നാ പറയുന്നു, അതൊരിക്കലും ഒരു യുക്തിയുടെ സമാധാനമല്ല, രണ്ടും രണ്ടാണ്. നമ്മുടെ മനസ്സിൽ അനേകം ചോദ്യങ്ങളുണ്ടാവും സൃഷ്ടിയെക്കുറിച്ച്, തന്നെക്കുറിച്ച്, തന്റെ അസ്തിത്വത്തെക്കുറിച്ച്. അപ്പോ ഈ ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? യുക്തിയുക്തമായ സമാധാനം കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ യുക്തിയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നു. പക്ഷേ ആ യുക്തിയുക്തമായ സമാധാനം എന്ന് പറയുന്നത് കേവലം നമ്മുടെ ചോദ്യങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. നമ്മുടെ പ്രശ്നം ബാലിസ്യമാണെങ്കിൽ നമ്മുടെ യുക്തിയും ബാലിസ്യമായിരിക്കും, അതിന്റെ സമാധാനവും ബാലിസ്യമായിരിക്കും. നമ്മുടെ ആ പ്രശ്നത്തിൽ യുക്തിഭംഗം ഉണ്ടെങ്കിൽ നമ്മുടെ യുക്തിയിലും യുക്തിഭംഗം വരും, നമ്മുടെ സമാധാനത്തിനും അത് വരും. യുക്തി എന്ന് പറയുന്നത് ഈ ഒരു ചോദ്യത്തിനെയും ഒരു സമാധാനത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് യുക്തി എന്ന് പറയുന്നത്. അത് നമ്മളെ ആശ്വസിപ്പിക്കും, മാത്രം ശരിയാണ് ഇങ്ങനെ സൃഷ്ടി സംഭവിച്ചു, എന്തുകൊണ്ട് ഈ സൃഷ്ടി സംഭവിക്കുന്നു, എന്താ സൃഷ്ടിക്ക് കാരണമായ എന്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അവിടെ സംസ്കാരം ഉണ്ടായിരുന്നു, വാസന ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെ പരസ്പരം ബന്ധിപ്പിക്കുകയാണ്. നമ്മളെങ്ങനെയാണോ ഒരു ജാഗ്രത നിന്നും സുഷുപ്തിയിലേക്ക് കടന്നു ആ സുഷുപ്തിയിൽ നിന്ന് വീണ്ടും ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ പഴയ ജാഗ്രതത്തിനെയും ഈ ജാഗ്രതത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ബന്ധിപ്പിക്കണമെങ്കിൽ നമുക്കവിടെ യുക്തി വേണം, ആ യുക്തിക്ക് സമാധാനം വേണം. ഇത് ഇവിടെ അങ്ങനെ അതിനെല്ലാം വിടുന്നു. ചോദ്യം, ഉത്തരം, യുക്തി അതിനെ വിടുന്നു. ഇവിടെ പറയുന്ന എന്താണ്? തത്വം എന്ന് പറയുന്നത് ഒരു ചോദ്യത്തിന്റെ സമാധാനമായി വരുന്നതല്ല, യുക്തിയുടെ പരിഹാരമല്ല, മറിച്ച് എന്താണ്? തത്വം പ്രകാശനമാണ്. തത്വത്തിന്റെ പ്രകാശനമാണ്, തത്വം പ്രകാശിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ എന്താണ് ജ്ഞാനോദയം ഉണ്ടായി എന്നൊക്കെ പറയും, വെളിപാടുണ്ടായി എന്നൊക്കെ പറയും. അത് യുക്തി ആശ്രയിച്ചെന്നുണ്ടാവുന്നതാണ്. അപ്പോ അതിനാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് അങ്ങനെ. അപ്പോ അതിനെ അങ്ങനെ ഒരു വെളിപാടായിട്ട് സ്വീകരിക്കുമ്പോൾ അവിടെ യുക്തിയൊക്കെ വിടേണ്ടി വരും, ചോദ്യോത്തരങ്ങളെല്ലാം അവിടെ മാറ്റി വയ്ക്കേണ്ടി വരും. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഏകം അദ്വിതീയം എന്നിട്ട് പറയുന്നു ചേതുവിനോട്, തത് നീ അതാണ്, ഏകവും അദ്വിതീയവുമായ ആ വസ്തുവാണ്. തഥാഹ്യാപിച്ചത് അതാണ് ഇവിടെയും പറയുന്നത്, സത് ഏകമേവ അഗ്ര ആസി ഏകമേവീതി പറയുന്നു. സ്വകാര്യ പതിതം അന്യ നാസ്തി ഇതി ഏകമേവ ഇപ്പിച്ചത് സ്വകാര്യപതിതം അന്യം നാസ്തി. ഇവിടെ രണ്ട് വസ്തുക്കളെ എടുക്കുന്നുള്ളൂ, ഒരു കാരണം ഒരു കാര്യം, ഒരു മൃത്ത് പിന്നെ പാത്രങ്ങൾ, രണ്ട് വസ്തുക്കളെ മാത്രമുള്ളൂ. മൃത്തും പാത്രങ്ങളും സുഷുപ്തിയും ജാഗ്രതയും അങ്ങനെ എടുക്കാം. ഇവിടെ പാത്രത്തിന്റെ തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അനന്തമാണ്, അനേകമാണ്, എണ്ണ എണ്ണിയാൽ ഒടുങ്ങാത്ത. ഇപ്പോ മൃത്തിന്റെ കാര്യമായിട്ടെടുക്കുന്നത് മണ്ണുകൊണ്ട് പുലാലുണ്ടാക്കുന്ന പാത്രങ്ങളെയും മറ്റുമാണ്. പക്ഷെ ആ മൃത്തിന്റെ കാര്യമാണ് നമ്മുടെ ഈ ശരീരം, വൃക്ഷലതാദികൾ, ഈ പൃഥ്വി തന്നെ മൃത്തിന്റെ കാര്യമാണ്, ഇതെല്ലാം കാര്യമാണ്. അപ്പോൾ സ്വകാര്യപതിതം മൃത്തിന്റെ കാര്യത്തിൽ പെട്ടിരിക്കുന്ന ഈ സമ്പൂർണ്ണം നമ്മുടെ അനുഭവവേദ്യമായിരിക്കുന്ന ഇതെല്ലാം, ഈ പാർത്ഥിവമായതെല്ലാം അമൃതത്തിന്റെ കാര്യമാണ്. ഒരു ചെറിയ അതിൽ നിന്നൊരു ചെറിയ ദൃഷ്ടാന്തത്തെ എടുത്ത് ചിന്തിക്കുന്നു. അതുപോലെ ആ സുഷുപ്തിയുടെ സത്തിന്റെ കാര്യമാണ് ഈ ജാഗ്രത. എല്ലാം ജാഗ്രത എല്ലാം എന്ന് പറയുമ്പോൾ ഈ ജാഗ്രതത്തിലെ ജ്ഞാനവും അജ്ഞാനവും എല്ലാം. ഞാൻ പറഞ്ഞല്ലോ, അജ്ഞാനം ജാഗ്രതത്തിലെ. എന്തുകൊണ്ട്? ജാഗ്രതത്തിലാണ് ജ്ഞാനമുള്ളത്, ജാഗ്രതത്തിലാണ് നമുക്ക് ബോധമുള്ളത്. അപ്പൊ ഇവിടെ ബോധമില്ലായ്മയും വരും, അറിവും അറിവില്ലായ്മയും വരും. അത് ജാഗ്രതത്തിന്റെ സ്വഭാവമാണ്. ജാഗ്രത നമുക്ക് ജ്ഞാനം മാത്രമാക്കാൻ പറ്റത്തില്ല. നമ്മുടെ സങ്കല്പത്തിലുള്ളതാണ് തത്വജ്ഞാനി, അതുപോലെ ജ്ഞാനത്തിൽ മാത്രം ഇരിക്കുന്നതാണ്, അജ്ഞാനമില്ല. തത്വജ്ഞാനിയുടെ ജാഗ്രതനെ കുറിച്ചാണോ പറയുന്നത്? ജാഗ്രതാണെങ്കിൽ അതിന്റെ സ്വഭാവമാണ് ദ്വന്ദ്വാത്മകമായി ഇരിക്കും. എവിടെ ഇരുന്നാലും ശരി, ജ്ഞാനിയിലിരുന്നാലും ശരി, അജ്ഞാനിയിലിരുന്നാലും ശരി, അത് ജ്ഞാനാജ്ഞാനങ്ങളോടുകൂടിയിരിക്കും. അല്ലേ? വെളിച്ചവും നേടും പോലെ ഒന്നിനു മാത്രം ഇരിക്കാൻ പറ്റത്തില്ല. അത് ഇരുന്നോ എവിടെയെങ്കിലും അതിന്റെ വിപരീതമായതും കാണും. ഇരുള് മാത്രം എവിടെയെങ്കിലും ഇരിക്കുമോ? പറ്റത്തില്ല. ഇരുള് മാത്രം ഇവരോട് ഞാനൊരു സ്ഥലത്ത് പോയി, ഇവിടെ സൂര്യന്റെ പ്രകാശമൊന്നും എത്താത്ത സ്ഥലമാണ്, അവിടെ ഇരുള് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഉണ്ടായിരുന്നു ഒരു വെളിച്ചം, ഇരുളിനെ അറിയുന്ന വെളിച്ചം അവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതാ എന്റെ മുമ്പിൽ ഇരുളെന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞു. എവിടെ ഇരുളുണ്ടോ അവിടെ വെളിച്ചം വരും, വെളിച്ചം ഇവിടെ ഉണ്ടോ ഇരുളം വരും. ഇതാണ് ജാഗ്രതത്തിന്റെ അവസ്ഥ. ജാഗ്രതത്തിൽ ജ്ഞാനവും അജ്ഞാനവും ഉണ്ട്. അതുകൊണ്ട് എന്ത് പറയുന്നു? ഇവിടെ ജ്ഞാതവും അജ്ഞാതവും ഉണ്ട്. ജ്ഞാനത്തിന് വിഷയമായി വരുന്ന ജ്ഞാതം, അജ്ഞാനത്തിന് വിഷയമായി വരുന്ന അജ്ഞാതം, ഇത് രണ്ടുമുണ്ട്. ജ്ഞാത ജ്ഞാതം രണ്ടുമുണ്ട്. അപ്പൊ ഇവിടെ ഈ ജാഗ്രത്തിൽ ഉള്ള സർവം എന്താണ്? ഈ പറയുന്ന സ്വകാര്യ പതിതം, അതിവിടെ ഉള്ളു.
3: Om Namah Shivaya. Dear users of shaivam.org, we are very much delighted to let you all know that due to the shower

ചരണം സ്മാരം പക്ഷേ അമസ്തിജയമാരം മഹാകലോണശിവ ശിവസ്തവ സർവ സഞ്ചാരജ പ്രജാനം അക്ഷയന്ദ്രശയമ